0: ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ തെൻസീൽ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറ ആൽ ഇമ്രാനിൽ നിന്നും 1 മുതൽ 129 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്ഹറാനി തെൻസീൽ പ്രോഗ്രാമിലൂടെ പാരായണം നിർവഹിച്ചത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിൻ്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.

അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു. ഇന്ന് 2026 ഓഗസ്റ്റ് 2 ഞായർ, ഹിജ്റ വർഷം 1448, സഫർ 18. ആത്മീയതയും അറിവും ഒരുമിക്കുന്ന ഈ വേദിയിലേക്ക് സ്വാഗതം. ഖുർആൻ പാരായണങ്ങളും തജ്വീദ് പഠനവും അർത്ഥവും വിശദീകരണവുമായി പീസ് ഖുർആൻ റേഡിയോ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
3: الحمد لله

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് മധുരം ഖുർആൻ. ഖുർആനിലെ സൂറത്ത് സ്വാഫാത്ത് 22 മുതൽ 65 വരെയുള്ള വചനങ്ങൾ നമുക്ക് ഈ പാരായണം ചെയ്ത് നൽകിയത് മാഹിർ അൽ മുഅ്ഖിലി.
1: الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റിവളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഓരോ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ മനഃപ്പാഠമാക്കുവാൻ സഹായിക്കുന്ന പ്രത്യേക പരിപാടിയാണ് ഹിഫ്ദുൽ ഖുർആൻ. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയ ഭാഗം ഒന്ന് പാരായണം ചെയ്ത് തുടങ്ങാം.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറൻ. ഹിഫ്ദുൽ ഖുർആനിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണമധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ആല ഇംറാനിലെ 59 മുതൽ 64 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആൽ ഇംറാനിലെ 59 മുതൽ 64 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. സൂറ അശ്വറയിലെ 69 മുതൽ 104 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി റാദ് അൽ കുർദി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. ഇന്ന് നാം കേൾക്കുന്ന അധ്യായം സൂറത്തുൽ ദുഹായിലെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ അർത്ഥ വ്യാഖ്യാനമാണ്.
2: അധ്യായം 93, സൂറത്തുൽ ദുഹ, പൂർവാഹ്നം, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 11.
3: ഒരിക്കൽ കുറച്ചു ദിവസങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹീം കൊണ്ട് ജിബ്രീൽ അലൈഹിസലാം വരാതിരിക്കുകയും മുഹമ്മദിനെ അവന്റെ റബ്ബ് വെടിഞ്ഞിരിക്കുന്നു എന്ന് അവിശ്വാസികൾ പരിഹസിച്ചു പറയുവാൻ തുടങ്ങുകയും ചെയ്യുകയുണ്ടായി എന്നും ഈ അവസരത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചതെന്നും പല റിവായത്തുകളിലും കാണാം. വിശദാംശങ്ങളിൽ വ്യത്യാസം കാണുമെങ്കിലും അവയുടെ ചുരുക്കം അതാണ്. കൂട്ടത്തിൽ ഏറ്റവും ബലവത്തായ റിവായത്ത് ഇതാകുന്നു. ജുന്ദബ് ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി 1-2 രാത്രി സുഖമില്ലായ്മയാൽ എഴുന്നേൽക്കാതിരിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ ഒരു സ്ത്രീ വന്നു ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദേ, നിന്റെ പിശാജ് നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നുവെന്നല്ലാതെ ഞാൻ കരുതുന്നില്ല. ഈ അവസരത്തിലാണ് വദ്ദുഹ വല്ലൈലി എന്ന ഈ സൂറത്ത് അവതരിച്ചത്. അബൂദാവൂദ്, ബുഖാരി, മുസ്ലിം, തിർമിദി, നസാഇ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
2: വദ്ദുഹ പൂർവാഹ്നം തന്നെയാണ്, ഇളയുച്ച തന്നെയാണ്.
4: വദ്ദുഹ
2: പൂർവാഹ്നം തന്നെയാണ് സത്യം.
5: വചനം 2.
2: വല്ലൈലി രാത്രി തന്നെയാണ്. ഇദാ സജ അത് ശാന്തമാകുമ്പോൾ, അടങ്ങിയാൽ, മൂടിയാൽ.
4: വല്ലൈലി ഇദാ സജ
2: രാത്രി തന്നെയാണ് സത്യം, അതു ശാന്തമാകുമ്പോൾ.
5: വചനം 3.
2: മാ വദ്ദഅക നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല, യാത്ര പറഞ്ഞു പിരിഞ്ഞിട്ടില്ല. റബ്ബുക നിന്റെ റബ്ബ്. വമ ഖല അവൻ വെറുപ്പ് കാട്ടിയിട്ടുമില്ല, കോപം, ഈർഷ്യത കാട്ടിയിട്ടുമില്ല.
4: മാ വദ്ദഅക റബ്ബുക വമാ ഖല
2: നബിയെ, നിന്റെ റബ്ബ് നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല, നിന്നോട് ഈർഷ്യത കാട്ടിയിട്ടുമില്ല.
5: വചനം 4.
2: വലൽ ആഖിറ നിശ്ചയമായും പരലോകം, അവസാനത്തേതു തന്നെ. ഖൈറുൽ ലക നിനക്ക് ഉത്തമമാണ്, ഗുണമായതാണ്. മിനൽ ഊല ആദ്യ ലോകത്തെക്കാൾ, ആദ്യത്തേതിനേക്കാൾ.
4: വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല
2: നിശ്ചയമായും പരലോകം നിനക്ക് ആദ്യ ലോകത്തെ അഥവാ ഇഹലോകത്തെക്കാൾ ഉത്തമമാകുന്നു.
5: വചനം 5.
2: വല സൗഫ നിശ്ചയമായും വഴിയെ. യുഅതീക നിനക്കു തരും, നൽകും. റബ്ബുക നിന്റെ റബ്ബ്. ഫതർദ അപ്പോൾ നീ തൃപ്തിപ്പെടും, തൃപ്തി അടയും.
4: വല സൗഫ യുഅതീക റബ്ബുക ഫതർദ
2: വഴിയെ നിന്റെ റബ്ബ് നിനക്കു നിശ്ചയമായും തരുകയും ചെയ്യും, അപ്പോൾ നീ തൃപ്തിപ്പെടുന്നതാണ്.
3: വെളിച്ചം നൽകി ലോകത്തെ ഉന്മേഷഭരിതമാക്കുന്ന പകലിനെയും ഇരുട്ടുമൂടി ലോകത്തെ ശാന്തമാക്കുന്ന രാത്രിയെയും കൊണ്ട് സത്യം ചെയ്ത ശേഷം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സാന്ത്വനപ്പെടുത്തുകയും അതിപ്രധാനമായ ചില സന്തോഷവാർത്തകൾ അറിയിക്കുകയും ചെയ്യുന്നു. തിരുമേനിയെ അള്ളാഹു കൈവെടിയുകയോ പുറം തള്ളുകയോ ചെയ്തിട്ടില്ല. അവിടത്തോട് അവന് യാതൊരു വെറുപ്പോ കോപമോ ഉണ്ടായിട്ടുമില്ല. അല്പദിവസം വഹിയു വരുവാൻ താമസിച്ചു പോകുന്നതോ പ്രബോധന മാർഗത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതോ അള്ളാഹു കൈവടിഞ്ഞതുകൊണ്ട് സംഭവിക്കുന്നതല്ല. രാവും പകലും പോലെ, ഇരുട്ടും വെളിച്ചവും പോലെ സുഖദുഃഖ സമ്മിശ്രമാണ് ഈ ലോകം. ഇവിടെ വെച്ച് അല്പം ചില വിഷമങ്ങളെല്ലാം സഹിക്കേണ്ടി വന്നാലും പരലോകത്ത് തിരുമേനിക്ക് ഏറ്റവും ഉത്തമവും ക്ലേശരഹിതവുമായ ജീവിതമായിരിക്കും സിദ്ധിക്കുക. മാത്രമല്ല തിരുമേനിക്ക് പരിപൂർണമായും തൃപ്തി വരുമാറ് വേണ്ടതെല്ലാം അള്ളാഹു വഴിയെ കൊടുത്തരളുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തൽക്കാലം ക്ഷമ കൈക്കൊള്ളുകയും ഭാവിയെപ്പറ്റി സുപ്രതീക്ഷയോടെ ഇരിക്കുകയും ചെയ്തു കൊള്ളുക എന്നൊക്കെയാണ് ഈ വചനങ്ങളുടെ താൽപ്പര്യം. അൽ ആഖിറത്ത് എന്ന വാക്കിന് അവസാനത്തേത് എന്നും അൽ ഊല എന്ന വാക്കിന് ആദ്യത്തേത് എന്നുമാണ് സാക്ഷാൽ അർത്ഥം. പരലോകത്തെ ഉദ്ദേശിച്ചാണ് അൽ ആഖിറത്ത് ഖുർആനിൽ സാധാരണ ഉപയോഗിക്കപ്പെടാറുള്ളത്. ഭാഷയിലും ഇത് സാധാരണമാണ്. അതുകൊണ്ട് മുഫസ്സിറുകൾ മിക്കവാറും ആ അർത്ഥമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് അൽ ഊലാക്ക് ഇഹലോകമെന്നും അർത്ഥം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ പ്രവാചകത്വത്തിന്റെ ആദ്യഘട്ടവും അവസാന ഘട്ടവുമാണ് ഇവിടെ ഉദ്ദേശ്യമെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. ഇസ്ലാമിന് പ്രചാരവും വിജയവും സിദ്ധിച്ചത് അവസാന ഘട്ടത്തിലാണല്ലോ. അഞ്ചാം വചനത്തിലെ വാഗ്ദാനവും ഏതാണ്ട് ഇതേ കാലത്തെ ഉദ്ദേശിച്ചാണെന്നും ചിലർ പറഞ്ഞിരിക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹു നൽകുവാനിരിക്കുന്ന പാരത്രികമായ അനുഗ്രഹങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഇഹത്തിൽ വച്ച് തിരുമേനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വളരെ പരിമിതമാണ് എന്ന് പറയേണ്ടതില്ല. എന്നിരിക്കെ ഭാവിയെ സംബന്ധിച്ച ഈ വാഗ്ദാനങ്ങൾ ഈ സൂറത്ത് അവതരിച്ചതിനു ശേഷം അവിടത്തേക്ക് ലഭിക്കുവാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും അത് ഇഹത്തിൽ വച്ചാകട്ടെ പരത്തിൽ വച്ചാകട്ടെ ഉൾപ്പെടുത്തുന്നു എന്നും വരാവുന്നതാണ്. വല്ലാഹു ആലം. ഭാവി നേട്ടങ്ങളെപ്പറ്റി സന്തോഷവാർത്ത അറിയിച്ച ശേഷം കഴിഞ്ഞ കാലത്ത് നൽകപ്പെട്ട ചില അനുഗ്രഹങ്ങളെ അള്ളാഹു എടുത്തു കാണിക്കുന്നു.
5: വചനം 6.
2: അലം യജിദുക, നിന്നെ അവൻ കണ്ടെത്തിയില്ലേ, കണ്ടുമുട്ടിയില്ലേ, കണ്ടില്ലേ. യതീമൻ, അനാഥനായിട്ട്. ഫആവ, എന്നിട്ടു അവൻ അഭയം നൽകി, ചേർത്തു തന്നു, ആശ്രയം നൽകി, രക്ഷ നൽകി.
4: അലം യജിദുക യതീമൻ ഫആവ,
2: നിന്നെ അവൻ അനാഥയായി കാണുകയും എന്നിട്ടു നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ.
5: വചനം 7.
2: വവജദക, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു. ദാല്ലൻ, വഴി അറിയാത്തവനായിട്ട്, തെറ്റിയവനായിട്ട്, പരിഭ്രമിച്ചവനായിട്ട്. ഫഹദ, എന്നിട്ടവൻ വഴികാട്ടിത്തന്നു, മാർഗദർശനം നൽകി.
4: വവജദക ദാല്ലൻ ഫഹദ,
2: നിന്നെ അവൻ വഴി അറിയാത്തവനായി കാണുകയും എന്നിട്ടു നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു.
5: വചനം 8.
2: വവജദക, നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ഇലൻ, ദരിദ്രനായി, പ്രാരാബ്ധക്കാരനായി. ഫഅഗ്ന, എന്നിട്ടവൻ ധന്യത നൽകി, ധനം നൽകി, പര്യാപ്തമാക്കി.
4: വവജദക ഇലൻ ഫഅഗ്ന,
2: നിന്നെ അവൻ ദരിദ്രനായി കാണുകയും എന്നിട്ടു നിനക്കു ധന്യത നൽകുകയും ചെയ്തിരിക്കുന്നു.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിദ്ധിച്ച മൂന്ന് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത്. ഒന്ന്, അവിടുന്ന് ഒരു അനാഥനായിരുന്നുവെങ്കിലും അവിടത്തേക്ക് വേണ്ടുന്ന ആശ്രയവും സംരക്ഷണവും നൽകി അനുഗ്രഹിച്ചു. അതെ, അവിടുന്ന് ഗർഭത്തിലായിരുന്നപ്പോൾ തന്നെ പിതാവും 6 വയസ്സായപ്പോഴേക്കും മാതാവും കാലഗതിയടഞ്ഞു. അങ്ങനെ മാതാവും പിതാവും ഇല്ലാത്ത ഒരു അനാഥനായിത്തീർന്നു. പക്ഷേ ആദ്യം പിതാമഹനും അദ്ദേഹത്തിന് ശേഷം പിതൃവ്യനും തിരുമേനിയെ ഏറ്റെടുത്തു പരിപാലിക്കുകയും വളരെ ഓമനിച്ചും ആദരിച്ചും കൊണ്ട് വളർത്തുകയും ചെയ്തു. പ്രവാചകത്വം ലഭിച്ചപ്പോൾ പിതൃവ്യനായ അബൂ ത്വാലിബ് അതിൽ വിശ്വസിച്ചില്ലെങ്കിലും തിരുമേനിയോട് വളരെ അധികം സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പെരുമാറിയെന്നു മാത്രമല്ല, ശത്രുക്കളുടെ അക്രമവർദ്ധനങ്ങളെ നേരിട്ടുകൊണ്ട് തിരുമേനിയെ തന്നാലാകും വിധം സഹായിക്കുകയും ചെയ്തിരുന്നു. ഹിജിറയുടെ അല്പം മുമ്പ് അബൂ ത്വാലിബ് മരണപ്പെടുന്നതുവരെ തിരുമേനി അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ തന്നെ തുടർന്നു വന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ തിരുമേനി അത്യധികം വ്യസനിക്കുകയുണ്ടായി. ഏറെ താമസിയാതെ മദീന നിവാസികൾ തിരുമേനിയെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സഹായിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്യുകയും അതവർ തികച്ചും പാലിക്കുകയും ചെയ്തു. ഇതെല്ലാം ഒന്നാമത്തെ അനുഗ്രഹത്തിൽ ഉൾപ്പെട്ടതാണ്. 2. നേർവഴിയും സന്മാർഗവും ഏതാണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയാത്ത ആളായിരുന്നു തിരുമേനി. എങ്കിലും അള്ളാഹു അവിടത്തേക്ക് സന്മാർഗ ദർശനം നൽകി അനുഗ്രഹിച്ചു. സ്വകുടുംബത്തിൽ നിന്നോ വേദഗ്രന്ഥങ്ങൾ വഴിയോ സന്മാർഗമെന്താണെന്ന് മനസ്സിലാക്കുവാൻ അവിടത്തേക്ക് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുത്തും വായനയും അറിഞ്ഞുകൂടാ. ഇതിനെപ്പറ്റി സൂറത്ത് ശൂറായിൽ അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ്: മാ കുന്ത തദരി മൽ കിതാബു വലൽ ഈമാൻ, വേദഗ്രന്ഥമാകട്ടെ സത്യവിശ്വാസമാകട്ടെ എന്താണെന്ന് നിനക്ക് അറിയുമായിരുന്നില്ല. സൂറത്ത് ശൂറ 52. ഇങ്ങനെയുള്ള തിരുമേനിയെ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വേദഗ്രന്ഥം നൽകി അള്ളാഹു അനുഗ്രഹിച്ചു. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനും സമസ്ത ലോകത്തിനായുള്ള റസൂലുമാക്കി നിയോഗിക്കുകയും ചെയ്തു. 3. അന്യരെ ആശ്രയിച്ചു കഴിയുമാറുള്ള ദാരിദ്ര്യാവസ്ഥ നീക്കി അന്യാശ്രയം കൂടാതെ ധന്യനായി കഴിഞ്ഞുകൂടത്തക്ക നില അള്ളാഹു തിരുമേനിക്കു നൽകി. പിതാവിൽ നിന്ന് തിരുമേനിക്ക് അനന്തരമായി കാര്യമായ സ്വത്തുക്കളൊന്നും സിദ്ധിച്ചിരുന്നില്ല. പിതാമഹനെയും പിതൃവ്യനെയും ആശ്രയിക്കേണ്ടി വന്നു. പിന്നീട് ഈ സൂറത്ത് അവതരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വപത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ധനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചു വന്നു. പ്രവാചകത്വം സിദ്ധിക്കുന്നതിന് മുമ്പ് തിരുമേനി കച്ചവടം നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഹിജറയ്ക്ക് ശേഷം അൻസാരികളുടെ സഹായങ്ങളും സിദ്ധിച്ചു. പിന്നീട് യുദ്ധങ്ങളിൽ ലഭിക്കുന്ന ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് നിയമാനുസൃതമുള്ള ഒരു പങ്കും തിരുമേനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തട്ടി നീങ്ങിക്കൊണ്ടിരിക്കുമാറുള്ള പരിതസ്ഥിതിയുണ്ടായി എന്നർത്ഥം. എന്നല്ലാതെ തിരുമേനി ഒരു ധനാഢ്യനോ ലക്ഷ്യപ്രഭുവോ ആയിത്തീർന്നു എന്ന് ഇതിനർത്ഥമില്ല. ചരിത്രം അറിയുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു പരമാർത്ഥമാണിത്. ഒരു രാജാവായ പ്രവാചകനാകുന്നതിനേക്കാൾ ഒരു പ്രവാചകനായ അടിയാനായിരിക്കുവാനാണ് അവിടുന്ന് ഇഷ്ടപ്പെട്ടത്. ധനത്തിനും ധന്യതയ്ക്കും തിരുമേനി കൽപ്പിച്ചിട്ടുള്ള അർത്ഥം തന്നെ ഇന്ന് നാം അതിന് കൽപ്പിക്കാറുള്ള അർത്ഥമല്ല. തിരുമേനി കൽപ്പിച്ച അർത്ഥത്തിൽ നോക്കുമ്പോൾ തിരുമേനിയേക്കാൾ വമ്പിച്ച ഒരു ധനവാൻ ലോകത്തില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അവിടുന്ന് പറയുന്നു: ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർളി വലാകിന്നൽ ഗിന ഗിന നഫ്സ്. ധനം എന്നത് വസ്തുക്കളുടെ ആധിക്യം കൊണ്ടുള്ളതല്ല, പക്ഷേ ധനം മനസ്സിന്റെ ധന്യതയാണ്. ബുഖാരി മുസ്ലിം. അതെ, ഉള്ളതിൽ തൃപ്തിപ്പെടുവാനും അന്യരെ ആശ്രയിക്കാതിരിക്കുവാനുമുള്ള മനക്കരുത്തുണ്ടായിരിക്കുക, ഇതാണ് തിരുമേനിയുടെ അടുക്കൽ ധനം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തഫ്സീർ അമാനി, സൂറത്തുൽ ദുഹ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവ്യാഖ്യാനമാണ് നാം ഇതുവരെ കേട്ടത്.
6: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് അണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിന്റെ എല്ലാം, ഇതിന്റെ ആശയവും ഇതിന്റെ ക്രോഡീകരണവും ഇതിന്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
7: പീസ് റേഡിയോ.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഖുർആനിലെ നാലാം അധ്യായം സൂറത്തു നിസ 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ റഅദ് അൽ ഖുർദി.
1: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഓരോ ജുസ് വീതം പാരായണം ചെയ്യുന്ന ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 25 ഷെയ്ഖ് അബ്ദുർ റഷീദ് സൊഫിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്.

0: ജസാകും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖതമുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 25 ഷെയ്ഖ് അബ്ദുറഷീദ് സുഹഫിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.
1: റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹിഷ്റിലെ 22, 23, 24 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്കലിതങ്ങളെക്കുറിച്ചാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ, സൂറത്തുൽ ഹിഷ്റിലെ അവസാനത്തെ ആയത്തുകളാണ് ഇൻഷാഅല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 22, 23, 24 ആയത്തുകളാണ് ഇൻഷാഅല്ലാ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് ഇൻഷാല്ല പറയുന്നത്.
3: الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم هو الله الذي لا اله الا هو هو الله الذي هو الله
2: നോക്കു, ഈ ആയത്തിലെ ആയത്തിന്റെ തുടക്കത്തിൽ ഹാ, ശേഷം അല്ലാഹു ഹാ, ഇവിടെയൊക്കെ ഇതിൽ ഇത്രയും ആയത്തുകളിൽ ധാരാളമായിട്ട് ഹാ എന്നുള്ള ഒരു അക്ഷരം വരുന്നുണ്ടല്ലോ. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹാന്റെ മഖ്റജ്. പലപ്പോഴും ഓതിപ്പോകുന്ന ചില ആളുകളിലെങ്കിലും വല്ലാഹുല്ലദീ ലാ ഇലാ ഇല്ലാഹു, നോക്കൂ, ഹ എന്ന അക്ഷരത്തിൻ്റെ മഹ്റജിലേക്ക് അവിടെ നിന്നും ആ ശബ്ദം കേൾക്കുന്നേയില്ല, അങ്ങനെ വരുന്നേയില്ല ഹ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഈ ആയത്തുകൾ. സൂറത്തുൽ ഹിഷ്റിൻ്റെ അവസാന ഭാഗങ്ങൾ ധാരാളമായിട്ട് ആളുകൾ ഓതാറുണ്ട്, കേൾക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യുന്ന ആയത്തുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാഹ്.
3: ഹുവല്ലാഹുല്ലദീ ഹുവല്ലാഹുല്ലദീ
2: അല്ലദീ, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അല്ലസി അല്ല, അല്ലദീ.
3: ലാ ഇലാഹ
2: മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്.
3: ലാ ഇലാഹ ഇല്ലാഹു,
2: അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലാഹു എന്ന് പറഞ്ഞു, ഇല്ലാഹുവ എന്ന് വഖഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ അധികം ആളുകളും ചെയ്യാറുമില്ല. വല്ലാഹു ആലം.
3: ഇല്ലാഹു عالم الغيب عالم
2: عين തൊണ്ടയുടെ മധ്യഭാഗം.
3: عالم الغيب الغيب غين عالم الغيب غين
2: തൊണ്ടയുടെ മുകൾ ഭാഗമാണ്.
3: عالم العيب എന്ന്
2: പറയരുത്.
3: عالم الغيب والشهاده والشهاده
2: ഇവിടെ والشهادتي എന്ന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ താഅന സുക്കൂൻ ഹാഇൻ്റെ ശബ്ദമാണ് വരിക.
3: വശഹാദ ഹുവർ റഹ്മാനുർ റഹീം ഹുവർ റഹ്മാൻ
2: ഹുവ ഹാ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ താഴെ ഭാഗമാണ്.
3: ഹുവ ഹുവർ റഹ്മാനുർ റഹീം അർ റഹ്മാൻ അർ റഹീം.
2: റാഇനെ തക്രീർ എന്ന ആസിഫത്ത് കൂടുതലായി പോവാതെ ശ്രദ്ധിക്കണം.
3: അർ റഹ്മാനുർ റഹീം എന്നല്ല ഹുവർ റഹ്മാനുർ റഹീം
2: ഇങ്ങനെ ഉച്ചരിക്കണം. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അവിടെയൊക്കെ കൃത്യമായിട്ട് മഖ്റജുകൾ ശരിയാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആയത്ത്
3: ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു,
2: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
3: ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കു
2: അൽ മലിക് അല്ല, അൽ മലിക്കു. മീമിനെ പിന്നെ നേർപ്പിക്കണം, കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കരുത്.
3: അൽ മലിക് അല്ല, അൽ മലിക്. അൽ മലിക്കുൽ ഖുദ്ദൂസ് ഖാഫ്,
2: തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്.
3: അൽ-ഖുദ്ദൂസുസ്സലാം, അസ്സലാമുൽ മുഅ്മിൻ, അസ്സലാമുൽ മുഅ്മിനു, അൽ മുഅ്മിനു, അൽ മുഅ്മിനുൽ മുഹൈമിൻ, അൽ മുഅ്മിനു, മുഅ്മിനു അല്ല, അൽ മുഅ്മിനു. ഹംസയുടെ ഉച്ചാരണം കൃത്യമാക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്, എന്നാൽ ഖൽഖല വരാൻ പാടില്ല. അൽ മുഅ്മിനു അല്ല, അൽ മുഅ്മിനു, മുഅ്മിനു എന്ന് ഹംസ തീരെ ഉച്ചരിക്കാതിരിക്കാനും പാടില്ല. അൽ മുഅ്മിനുൽ മുഹൈമിൻ, തൊണ്ടയുടെ താഴെ ഭാഗം, മുഹൈമിൻ. അൽ അസീസു, അൽ അസീസ്, ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. അൽ അസീസുൽ, അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ എന്നല്ല, വഖഫ് ചെയ്യുമ്പോൾ മുതകബ്ബിർ, മുതകബ്ബിർ, റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി, സുബ്ഹാ, ബാഇനെ ഖൽഖല ചെയ്യണം. സുബ്ഹാനല്ലാഹ്, വഖഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി അമ്മ, അമ്മ, മീമിന് ശദ്ദ് മണിക്കണം. അമ്മ യുശ്രികൂൻ, യുശ്രികൂൻ, ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ. അടുത്ത ആയത്ത്, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഹുവല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ ഹ ഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴേ ഭാഗമാണ് ഹ. ഹുവല്ലാ, ഹുവല്ലാ എന്ന് പറയരുത്, ഹുവല്ലാഹുൽ ഖാലിഖ്, അൽ ഖാലിഖ്. ഖ തൊണ്ടയുടെ മുകൾ ഭാഗം, ഖാഫ് അതിൻ്റെയും മേലെ ചെറുനാക്കിൻ്റെ അടുത്ത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക, അൽ ഖാലിഖ്. രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഖാലിഖ് എന്നല്ല. അൽ ഖാലിഖു, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ, അൽ ബാരിഉ, ഹംസ, അൽ ബാരിഉ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൽ ബാരിഉൽ മുസവ്വിർ, മുസ സ്വാദ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. ശേഷം അൽ മുസവ്വിർ, മുസവ്വിർ എന്ന് വഖഫ് ചെയ്ത് മുസവ്വിർ, റാഇനെ തർഖീഖ് ചെയ്യണം. അൽ മുസവ്വിർ, ലഹുൽ അസ്മാഉൽ ഹുസ്ന, ലഹു, ഹ, അൽ അസ്മാഉ, ഉ, എല്ലാം തൊണ്ടയുടെ താഴേ ഭാഗമാണ്, കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ അസ്മാഉ മദ് മുത്തസിലാണ് അവിടെയുള്ളത്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അൽ അസ്മാഉൽ ഹുസ്ന, അൽ ഹുസ്ന, അൽ ഹു, ഹു, തൊണ്ടയുടെ മധ്യഭാഗം, അൽ ഹുസ്ന എന്ന് പറയരുത്. യുസബ്ബിഹു ലഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, യുസബ്ബിഹു, ഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, വൽ അർലല, വൽ അർദ്, വഹുവൽ അസീസുൽ ഹകീം, വഹുവൽ അസീസുൽ ഹകീം. ഐനും ഹാഉം തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാ. ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓതാം.
4: ഹുവ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവ അർറഹ്മാനുർ റഹീം. ഹുവ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله سبحان الله عما يشركون هو الله الخالق البارئ المصور هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم.
2: അൽഹംദുലില്ലാ, സൂറത്തുൽ ഹശ്ര് കഴിഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ട് ഇത്തരം ക്ലാസുകൾ കേട്ട് ഖുർആൻ പാരായണം ശരിയാക്കുവാൻ, തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമാക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബുറൂജിൻ്റെ പാരായണമാണ് നാം കാതോർത്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് സുദ്ദീഖ് അൽ മിൻഷാവി.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: ഇനി മനപ്പാഠം, പേജ് 484. മനപ്പാഠത്തിൽ സാദൽ ഗാമിദി.
3: أعوذ بالله من الشيطان الرجيم.

0: മനപാഠം ഇവിടെ സമാപിക്കുന്നു.
1: ഹൃദയങ്ങൾക്ക് സമാധാനവും ആത്മാവിന് ആശ്വാസവും പകരുന്ന ഇരു ഹറമുകളിലെ നമസ്കാര പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണം ശ്രവിക്കാം.

يوم يأتي لا تكلم نفس إلا ب... يوم يوم يأتي لا تكلم نفس إلا بإذنه،

0: فضك عطاء غير مجذوذ.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഹൂദിലെ 96 മുതൽ 108 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് യാസർ അദ്ദോസരി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
2: الله أكبر
3: الله أكبر
2: الحمد لله.

0: طلع الفجر.
1: الله أكبر
2: الله أكبر
0: الله أكبر
2: الله أكبر
0: الحمد لله.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഖദർ, സൂറ ഇത്തഖാസുർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം.
1: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോയിലെ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അങ്കബൂത്ത് 56 മുതൽ 59 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരെ ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഹക്കമി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സുമറിലെ 53 മുതൽ 61 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് സായിദ് അൽ അത്തിഹ്.
1: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ പാരായണം ശ്രോതാക്കളുടെ കാതുകളിലേക്ക് എത്തിക്കുന്ന മധുരം ഖുർആൻ പരിപാടിയാണ് നാം ഇതുവരെ കേട്ടത്. ഇന്നത്തെ എപ്പിസോഡിൽ 27-ാം അധ്യായം സൂറത്തുൻ നംല് 45 മുതൽ 58 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് ഹമദ് അദ്ദഗരീരി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ, സൂറത്തുന്നൂർ, സൂറത്ത് ഫുർഖാൻ എന്നീ അധ്യായങ്ങളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا. اللهم

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുന്നു. സൂറത്തുന്നൂർ, സൂറത്തുൽ ഫുർഖാൻ എന്നീ അധ്യായങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: أعوذ بالله من الشيطان الرجيم.
2: وقال فرعون

فقد حكم بين العباد. وقال الذين في النار لخزنة جهنم ادعوا ربكم

0: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയ വസന്തം ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. റബ്ബുസ്സമാവാത്തി വൽ അർദി വമാ ബൈനഹുമൽ അസീസ്.

0: അൻതും അൻഹു മുഅ്രിദൂൻ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 66 മുതൽ ഉള്ള ഏതാനും വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് സ്വാദിലെ 65 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. 66-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, റബ്ബുസ്സമാവാത്തി വൽ അർദി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവായിട്ടുള്ളവൻ, വമാ ബൈനഹുമാ, അവ രണ്ടിനുമിടയിലുള്ള അഥവാ അവ രണ്ടിനിടയിലുള്ളതിൻ്റെയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ളതിൻ്റെയും, അൽ അസീസു, പ്രതാപശാലിയാണ്, അൽ ഗഫ്ഫാർ, വളരെ പൊറുക്കുന്നവൻ. അഥവാ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയുടെ ഇടയിലുള്ളതിൻ്റെയും രക്ഷിതാവാണ്, പ്രതാപശാലിയായ വളരെ പൊറുക്കുന്നവനാണ് അവൻ. അപ്പോൾ ആരെയാണ് ആരാധിക്കേണ്ടത് എന്നതാണ് കഴിഞ്ഞ വചനത്തിൽ അള്ളാഹു ഓർമ്മിപ്പിച്ചത്. ആരാണ് യഥാർത്ഥ ആരാധ്യൻ എന്നതായിരുന്നു 65-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. അതായത്, വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഒരു ആരാധ്യനുമില്ല ഏകനും സർവാധിപതിയുമായ അള്ളാഹുവല്ലാതെ. ആ അള്ളാഹു ആരാണ്? ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാണ്, അവക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവാകുന്നു. അതേപോലെ തന്നെ അവൻ അൽ അസീസ്, ഏറെ പ്രതാപമുള്ളവനാണ്, അൽ ഗഫ്ഫാർ, വളരെ പൊറുക്കുന്നവനാകുന്നു. വളരെ ലളിതമായി ഏത് മനുഷ്യർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ആരാണ് ആകാശത്തെ പടച്ചത്? ഏത് മനുഷ്യനും പറയും അത് സൃഷ്ടാവായ പടച്ച തമ്പുരാനാണെന്ന്. മുസ്ലിങ്ങൾ മാത്രമല്ല, അല്ലാത്തവർ പോലും അത് അംഗീകരിക്കും. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും മറ്റു പലരെയും ആരാധിക്കുന്നു. പക്ഷേ അവരൊക്കെ അംഗീകരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്, മുകളിൽ കാണുന്ന ആകാശത്തെയും നാം വസിക്കുന്ന ഭൂമിയെയും ഇതിലുള്ള മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അത് പരമേശ്വരനാണ് എന്ന് അവർ പറയും. അവർ അത് അല്ലാഹുവാണെന്ന് മുസ്ലിങ്ങൾ പറയും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആ സ്രഷ്ടാവായ, നിയന്താവായ, എല്ലാ ചരാചരങ്ങളെയും സംരക്ഷിച്ചു പോരുന്ന ആ ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഇസ്ലാമിലെ പരമപ്രധാനമായ ഏകദൈവവിശ്വാസം, അത് അംഗീകരിക്കുന്നിടത്താണ് പലർക്കും അഭിപ്രായ വ്യത്യാസമുള്ളത്. അത് അംഗീകരിക്കാനാണ് പലർക്കും മടിയുള്ളത്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഹുവ മാലിക്കു ജമീഇ ദാലിക്, അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ. വ മുത്തസരിഫു ഫീഹി, അതിൽ എന്ത് വേണം എന്ത് ചെയ്യണമെന്ന് തീരുമാനാധികാരമുള്ളവനും അതും അല്ലാഹു മാത്രമാകുന്നു. അൽ അസീസുൽ ഗഫ്ഫാർ, ഐ ഗഫ്ഫാറു മഅ ഇസ്സതിഹി വ അളുമത്തിഹി, അള്ളാഹു അവൻ്റെ പ്രതാപത്തോടുകൂടി അവൻ്റെ മഹത്വത്തോടുകൂടി തന്നെ അങ്ങേയറ്റം പൊറുക്കുന്നവനാകുന്നു. അതുപോലെ തന്നെ തൊബിർ റഹ്മത് പറയുന്നു, റബ്ബുസ്സമാവാത്തി വൽ അർദി, ആകാശഭൂമികളുടെ റബ്ബ്, ഫഹാദല്ലദി ഹാദിഹി സ്വിഫ ഹുവ അൽ ഇലാഹുല്ലദി ലാ ഇലാഹ സിവാഹു, ഈ പറയപ്പെട്ട വിശേഷണങ്ങൾ ഉള്ളത് ഏകനായ അള്ളാഹുവിന് മാത്രമാകുന്നു. ലല്ലദി ലാ യംലിക്കു ഷൈഅൻ വല യദുറു വല യംഫഉ, ഈ പറയപ്പെട്ട രൂപത്തിൽ ഇതെല്ലാം ഉടമപ്പെടുത്തിയ ഒരു ശക്തി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ഇവിടെ ആരാധ്യന്മാരെന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു ശക്തിക്കും തന്നെ ആകാശങ്ങളുടെ ആധിപത്യം അവകാശപ്പെടാൻ ആർക്കും അർഹതയില്ല, അത് കഴിയുകയില്ല. ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനും ഒരു ശക്തിക്കും സാധ്യമല്ല അല്ലാഹുവിനല്ലാതെ. അതുകൊണ്ട് തന്നെ അവൻ മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളൂ. അൽ അസീസുൽ ഗഫ്ഫാർ, ഏറെ പ്രതാപമുള്ളവനും വളരെ പൊറുക്കുന്നവനും. യഖൂലു അൽ അസീസു ഫി നഖ്മത്തിഹി മിൻ അഹ്ലിൽ കുഫ്രി ബിഹി അൽ മുദ്ദഈന മഅഹു ഇലാഹൻ ഗൈറഹു, അല്ലാഹുവിനെ കൂടെ മറ്റു പലരെയും ആരാധിക്കുന്ന, അങ്ങനെ ആരാധ്യന്മാരുണ്ടെന്ന് വാദിക്കുന്ന, അതേപോലെ തന്നെ അല്ലാഹുവിൽ അവിശ്വസിക്കുന്ന ആളുകളെ അവരുടെ മേൽ കഴിവുള്ളവൻ, അവർക്കാവശ്യമായ ശിക്ഷ നൽകാൻ കഴിവുള്ളവനാകുന്നു അല്ലാഹു. അതാണ് അൽ അസീസ് എന്ന് അല്ലാഹുവിനെ കുറിച്ച് ഇവിടെ പറയാൻ കാരണം. അൽ ഗഫ്ഫാറു ലിദുനൂബി മൻ താബ മിൻഹും വമൻ ഗൈറഹും. ഈ കൂട്ടത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക് അവരുടെ പാപങ്ങൾ പൊറുക്കാൻ അതിനും കഴിവുള്ളവനാകുന്നു അല്ലാഹു. അതായത് അൽ ഗഫ്ഫാറു ലിദുനൂബി മൻ താബ മിൻഹും വമൻ ഗൈറഹും മിൻ കുഫ്രിഹി വമഅസീഹി. അല്ലാഹുവിൽ അവിശ്വസിക്കുക എന്ന പാപമടക്കം, അല്ലാഹുവിനെ ധിക്കരിക്കുക എന്ന പാപമടക്കം, അതെല്ലാം അതിൽ നിന്നെല്ലാം പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക് അതെല്ലാം പൊറുക്കാൻ അല്ലാഹു ഒരുക്കമാകുന്നു. ഫഅനാബ ഇലൽ ഈമാനി വത്വാഅതി ലഹു ബിൽ ഇൻതിഹാഇ ഇലാ അംരിഹി വനഹീഹി. അങ്ങനെ കുഫറിൽ നിന്നും ധിക്കാരപരമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഖേദിച്ചു മടങ്ങി ഈമാനിലേക്ക് വിനയം കാണിക്കുന്ന, മടങ്ങിവരുന്ന, അല്ലാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് മടങ്ങിവരുന്ന, അല്ലാഹുവിൻ്റെ കൽപ്പനയിലേക്കും അവൻ വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലേക്കും അങ്ങനെ മനസ്സുമടങ്ങുന്നവർക്ക് അല്ലാഹു പൊറുക്കാൻ ഒരുക്കമാകുന്നു. അതാണ് അൽ അസീസുൽ ഗഫ്ഫാർ, ഏറെ പൊറുക്കുന്നവനും ഏറെ പ്രതാപമുള്ളവനുമായ എന്ന് പറയാൻ കാരണം. അല്ലാമ സഅദി റഹ്മുള്ള ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ഫല്ലദി യഖ്ഹറു ജമീഉൽ അഷ്യാഇ ഹുവൽ വാഹിദു അല്ലദി ലാ നദീറ ലഹു. എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവൻ അത് അല്ലാഹു മാത്രമാകുന്നു. അവന് തുല്യനായി മറ്റൊരു ശക്തിയുമില്ല. വഹുവല്ലദി യസ്തഹഖു അൻ യഅബുദ വഹ്ദഹു. ആരാധനയ്ക്ക് അർഹനായിട്ട് അല്ലാഹു മാത്രമേ ഉള്ളൂ. ആരാധനയ്ക്ക് അവകാശപ്പെട്ടവൻ അല്ലാഹു മാത്രമാകുന്നു. കമാ കാന ഖാഹിറൻ വഹ്ദഹു. എല്ലാത്തിൻ്റെയും മേൽ സർവാധിപതിയായിട്ടുള്ളവൻ അല്ലാഹുവാണ് എന്നതുപോലെ തന്നെ. വക്കറർ ദാലിക ഐലൻ ബി തൗഹീദിർ റുബൂബിയ. ഇവിടെ അല്ലാഹുവാണ് സൃഷ്ടാവും സംരക്ഷകനുമെന്ന ആ ഏകത്വം, അതാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. റബ്ബുസ്സമാവാത്തി വൽ അർദി വമാ ബൈനഹുമ ഐ ഖാലിഖിഹിമ വമുറബ്ബീഹിമ വമുദബ്ബിരിഹ ബിജമീഇ അൻവാഇ തദാബീർ. എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സംരക്ഷകനും നിയന്താവും എല്ലാ നിലയിലുമുള്ള നിയന്താവും അല്ലാഹു മാത്രമാകുന്നു. അൽ അസീസ് അല്ലദീ ലഹു അൽ ഖുവ. അസീസ് എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലാഹുവിനാകുന്നു എല്ലാ കഴിവും ശക്തിയുമുള്ളത്. അല്ലത്തി ബിഹ ഖലഖൽ മഖ്ലൂഖാത്ത് അൽ അദീമ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളെയും അതിബൃഹത്തായ, അങ്ങേയറ്റം സങ്കീർണമായ പല സൃഷ്ടികളെയും, എല്ലാ സൃഷ്ടികളെയും അത് സൃഷ്ടിച്ചവൻ അല്ലാഹുവാകുന്നു. അതിന് കഴിവുള്ളവൻ അല്ലാഹുവാകുന്നു. അതുപോലെ തന്നെ അൽ ഗഫ്ഫാർ ലി ജമീഇ ദുനൂബി സഗീരിഹ വ കബീരിഹ. അല്ലാഹു ഗഫ്ഫാറാണെന്ന് പറഞ്ഞാൽ എല്ലാ പാപങ്ങളും അവൻ പൊറുക്കും, ചെറുതാകട്ടെ വലുതാകട്ടെ. ലിമൻ താബ ഇലൈഹി വ അഖ്ല അമിൻഹ. ആർക്കാണ് അല്ലാഹു പാപം പൊറുത്തു കൊടുക്കുക? തന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക്, ആ പാപത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കുന്നവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ഫഹാദല്ലദീ യജിബു വയസ്തഹഖു അൻ യഅബുദ ദൂന മൻ ലാ യഖ്ലുഖു വലാ യർസുഖു വലാ യദുറു വലാ യൻഫഉ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവനാണ് ആരാധനക്കർഹൻ. സൃഷ്ടിക്കാത്ത, അതുപോലെ തന്നെ ആഹാരം നൽകാത്ത, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത, വലാ യംലിക്കു മിനൽ അംരി ഷൈഅൻ, യാതൊന്നും ഉടമപ്പെടുത്താത്ത, വലൈസ ലഹു ഖുവത്തുൽ അൽ ഇഖ്തിദാരി വലാ ബിയദിഹി മഗ്ഫിറത്തു ദുനൂബ് വൽ ഔസാർ. അങ്ങനെയുള്ളവർക്ക് ഒന്നിനും കഴിവില്ല, പാപം പൊറുക്കാൻ അവർക്ക് കഴിയുകയില്ല. അപ്പോൾ പാപം പൊറുക്കാൻ കഴിവുള്ളവൻ, അതേപോലെ തന്നെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, അങ്ങനെയുള്ളവൻ ഏകനായ അല്ലാഹു മാത്രമാകുന്നു. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിരിങ്ങൾ അത് നൽകുന്ന വ്യാഖ്യാനം. ആ നമ്മൾ അവസാനം പറഞ്ഞ ആ ആയത്ത്, അതായത് 66-ാമത്തെ ആയത്ത് ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. റബ്ബുസ്സമാവാത്തി വൽ അർദി വമാ ബൈനഹുമാ വമാ ബൈനഹുമൽ അസീസുൽ ഗഫ്ഫാർ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയുടെ ഇടയിലുള്ളതിൻ്റെയും രക്ഷിതാവാണ് അവൻ, പ്രതാപശാലിയായ, വളരെ പൊറുക്കുന്നവൻ. ആ അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹതപ്പെട്ടവൻ എന്നാണ് ആ വചനം നമ്മൾ അറിയിക്കുന്നത്. തുടർന്ന് 67-ാമത്തെ വചനം,
1: ഖുൽ ഹുവ നബഉൻ അളീം.
0: ഖുൽ, നബിയെ താങ്കൾ പറയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഖുൽ എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം നീ പറയുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ തിരുമേനിയോട് പറയാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നു. ഹുവ നബഉൻ, അതൊരു വർത്തമാനമാണ്. അളീം, വമ്പിച്ച, മഹത്തായ. പറയുക, അത് ഒരു വമ്പിച്ച വർത്തമാനമാകുന്നു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഖബറുൻ അളീമുൻ വശഅനുൻ ബലീഗുൻ വഹുവ ഇർസാലുല്ലാഹി ഇയ്യായ ഇലൈക്കും. ഈ അള്ളാഹു താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം, താങ്കൾക്ക് അള്ളാഹു നൽകുന്ന വഹയ്യ്, ഖുർആൻ അടക്കമുള്ള വഹയ്യ് എല്ലാം അതാകുന്നു മഹത്തായ അല്ലെങ്കിൽ വമ്പിച്ച വർത്തമാനം. അതാണ് ഇമാം തബരി റഹ്മത്തുള്ള പറഞ്ഞത്, ഹാദൽ ഖുർആനു ഖബറുൻ അദീബ്. ഈ ഖുർആൻ അതൊരു വമ്പിച്ച വാർത്തയാകുന്നു, വർത്തമാനമാകുന്നു. നാം മനസ്സിലാക്കേണ്ട കാര്യം, ഖുർആനിൻ്റെ അനുയായികളായ നമ്മൾ പോലും ഖുർആനിൻ്റെ ഈ വാർത്തകൾ, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന, ഖുർആൻ പറയുന്ന ആ വാർത്തകൾ, അത് ഗാംഭീര്യത്തോടുകൂടി, അത് മഹത്വത്തോടുകൂടി പഠിക്കാനും മനസ്സിലാക്കാനും അറിയാനും എത്രമാത്രം താൽപ്പര്യം കാണിക്കുന്നുണ്ട് എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. സഅദി റഹ്മത്തുള്ള പറയുന്നു, ഖുൽ ലഹും മുഖവ്വിഫൻ വ മുഹദ്ദിറ. നബിയെ അവരോട് പറഞ്ഞു കൊടുക്കണം, അവരെ ഭയപ്പെടുത്തിക്കൊണ്ടും ജാഗരൂകരാക്കിക്കൊണ്ടും, വ മുനഹിലൻ ലഹും വ മുൻദിറൻ, അവരെ ഉണർത്തിക്കൊണ്ടും അവർക്ക് താക്കീത് നൽകിക്കൊണ്ടും. എന്താണ് പറയേണ്ടത്? ഹുവ നബഉൻ അളീം, അതൊരു വമ്പിച്ച വർത്തമാനമാകുന്നു. ഐ മാ അൻബഅതുകും ബിഹി മിനൽ ബഅസി വൻ നുശൂരി വൽ ജസാഇ അലൽ അഅമാലി. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഉയർത്തെഴുന്നേൽപ്പാകട്ടെ, പ്രതിഫലത്തെക്കുറിച്ച്, കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രതിഫലത്തെക്കുറിച്ചാകട്ടെ, അതെല്ലാം തന്നെ ഖബറുൻ അളീമുൻ, അതൊരു വമ്പിച്ച വർത്തമാനമാകുന്നു. യംബഗി അൽ ഇഹ്തിമാമു ശദീദ് ബിഷഇനിഹി വല യംബഗി ഇഗ്ഫാലുഹു. ആ വർത്തമാനത്തിന് ഗൗരവം കൽപ്പിക്കേണ്ടതാകുന്നു, ഒരിക്കലും അവഗണിച്ചു കളയേണ്ടതല്ല. പലപ്പോഴും വിശ്വാസികളെന്ന് പറയപ്പെടുന്നവർ പോലും ഖുർആനാകുന്ന അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾ അവയ്ക്ക് എന്തുമാത്രം ഗാംഭീര്യം കൽപ്പിക്കുന്നുണ്ട്, മഹത്വം കൽപ്പിക്കുന്നുണ്ട്, പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നത് നാം നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഐ അന്നബ ഉല്ലദി അൻബഅതുകും ബിഹി വല്ലദി ജിഅ്തു ബിഹി മുൻദിറൻ നബഉൻ അളീമുൻ. ഉസൈമിൻ റഹ്മത്തുള്ള ആ വചനത്തിന് നൽകിയ വ്യാഖ്യാനത്തിൽ കാണാൻ സാധിക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്ന, എത്തിച്ചു തന്നിരിക്കുന്ന ഈ ദൗത്യം അല്ലെങ്കിൽ ഈ വാർത്ത, ഇത് വമ്പിച്ച വർത്തമാനമാകുന്നു. അന്നബഉ ബിമഅന അൽ ഖബറു ലാക്കിന്നഹു ലാ യകൂനു ഇല്ലാ ഫിൽ അംരിൽ ഹാമ്മി. സാധാരണ ഒരു വാർത്തക്ക് അറബിയിൽ നബ എന്ന് പറയാറില്ല, മറിച്ച് പ്രാധാന്യമർഹിക്കുന്ന വാർത്തക്കാണ് നബ എന്ന് പറയാറുള്ളത്. ഖാല അല്ലാഹു തആല, അല്ലാഹു ഖുർആനിലെ സൂറത്തു നബ എന്ന അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, അമ്മ യതസാലൂൻ അനിൽ നബഇൽ അളീം. അമ്മ, എന്തിനെക്കുറിച്ചാണ്? യതസാലൂൻ, അവർ പരസ്പരം ചോദിക്കുന്നത്. അള്ളാഹു തന്നെ പറയുന്നു, അനിൻ നബഇൽ അളീം, ആ മഹത്തായ, ആ വമ്പിച്ച വാർത്തയെക്കുറിച്ച് തന്നെയാകുന്നു. ഫന്നബഉ ഖബറുൻ ലാക്കിന്നഹു ഫിൽ ഉമൂരിൽ ഹാമ്മ. നബ എന്ന് പറഞ്ഞാൽ അത് വർത്തമാനമാണ്, പക്ഷേ കേവലം വർത്തമാനമല്ല, അത് പ്രാധാന്യമർഹിക്കുന്ന വർത്തമാനമാകുന്നു. വവസഫല്ലാഹു ഹാദ നബ ബി അന്നഹു അളീമുൻ. അള്ളാഹു ഈ വാർത്തയെക്കുറിച്ച് നബ എന്ന് പറഞ്ഞു, കാരണം എന്താണ്? അത് വമ്പിച്ച വർത്തമാനമാകുന്നു. വഹുവ അൽ ഖുർആൻ, വഖദ് വസഫല്ലാഹു അൽ ഖുർആന ബി അന്നഹു അളീമുൻ വ കരീമുൻ വ മജീദുൻ. എന്തുകൊണ്ടാണ് അള്ളാഹു ഖുർആനിനെക്കുറിച്ച് നബ എന്ന് പറഞ്ഞത്? അത് വമ്പിച്ചതാണ്, അതേപോലെ ആദരണീയമായതാണ്, അതുപോലെ തന്നെ മഹത്വമേറിയതാണ്. ലി അന്നഹു യത്തസിഫു ബിഹാദിഹി സിഫാത്തി വമൻ അഖദ ബിഹി നാലഹു മിൻ ഹാദിഹിൽ ഔസാഫ്. ആരെങ്കിലും ഖുർആൻ സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഖുർആനിനെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിച്ചാൽ അയാൾ മഹത്വമേറിയവനാകും, ആദരണീയനാകും. അതേപോലെ തന്നെ ആ മനുഷ്യൻ സമൂഹത്തിൽ ഏറ്റവും അർഹതപ്പെട്ട അല്ലെങ്കിൽ മാന്യമായ സ്ഥാനം അലങ്കരിക്കുന്ന ആളായിരിക്കും. ബിഖദരി മാ അഖദ ബിഹി, എത്രമാത്രം ഖുർആൻ സ്വീകരിച്ചു അതനുസരിച്ചുകൊണ്ട്. വളരെ ശ്രദ്ധേയമാണ് ആ പറഞ്ഞ കാര്യം. പലപ്പോഴും നമ്മൾ ഖുർആനിൻ്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിതവും ഖുർആനുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട് എന്നതാണ് നമ്മുടെ മഹത്വത്തിനും നമ്മളുടെ ആദരണീയതക്കും അടിസ്ഥാനം. പലപ്പോഴും ഖുർആനിനെ പേരിൽ മാത്രമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അധ്യാപനങ്ങൾ നമ്മുടെ സ്വഭാവത്തിലായിരുന്നാലും നമ്മുടെ സംസ്കാരത്തിലായിരുന്നാലും നമ്മുടെ ജീവിതത്തിലായിരുന്നാലും വിശ്വാസകാര്യത്തിലായിരുന്നാലും ഏത് രംഗത്തായിരുന്നാലും എത്രമാത്രം ഖുർആൻ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, നെഞ്ചോട് ചേർക്കുന്നുണ്ട് എന്നതാണ് നമ്മുടെ ജീവിതം ഏറ്റവും മഹത്വമുള്ള ജീവിതമാകാനുള്ള അടിസ്ഥാനം. അതാണ് 67-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്. ചെറിയൊരു വചനമാണ്, വളരെ പ്രാധാന്യമർഹിക്കുന്ന അർത്ഥ വൈപുല്യമുള്ള ഒരു വചനം കൂടിയാണത്. ഖുൽ ഹുവ നബഉൻ അളീം, ഖുൽ നീ പറയുക, ഹുവ നബഉൻ അതൊരു വർത്തമാനമാണ്, അളീം വമ്പിച്ച. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിനെ മഹത്വമേറിയ വർത്തമാനമായി സ്വീകരിക്കാൻ, അതുവഴി യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ അനുയായിയായിട്ട് മാറാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, പൂർവ്വവേദക്കാരെക്കുറിച്ചുള്ള ഖുർആനിൻ്റെ ആക്ഷേപങ്ങൾ, മസലുൽ ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹ കമസലിൽ ഹിമാർ യഹ്മിലു അസ്ഫാറ ബിസ മസലുൽ ഖൗമി ലദീന കദ്ദബു ബി ആയാത്തില്ലാ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ ളാലിമീൻ. സൂറത്തുൽ ജുമഅയിൽ കാണാം, മസലുൽ ലദീന ഹുമ്മിലു തൗറാത്ത, തൗറാത്ത് വഹിപ്പിക്കപ്പെട്ട ആളുകൾ, സുമ്മലം യഹ്മിലുഹ, പിന്നെ വഹിക്കേണ്ടതുപോലെ അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടതുപോലെ അത് ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ, അവരുടെ ഉദാഹരണം കമസലിൽ ഹിമാർ, ഒരു കഴുതയുടെ ഉദാഹരണമാകുന്നു. യഹ്മിലു അസ്ഫാറ, അത് കുറേ ഏടുകൾ ചുമക്കുന്നു, ഗ്രന്ഥങ്ങൾ ചുമക്കുന്നു. നമുക്കറിയാമല്ലോ, അമൂല്യമായ ഗ്രന്ഥശേഖരങ്ങൾ ഒരു കഴുതയുടെ പുറത്ത് കെട്ടിവച്ചാൽ ആ കഴുതക്കത് ഉപകരിക്കാത്തതുപോലെ വേദഗ്രന്ഥത്തോട് കൂറുപുലർത്താത്ത, പ്രതിബദ്ധത കാണിക്കാത്ത ആളുകളാകുന്നു വേദം നൽകപ്പെട്ട ആളുകൾ, തൗറാത്തിൻ്റെ ആളുകൾ എന്നാണ് അള്ളാഹു ആ സമൂഹത്തെ ആക്ഷേപിക്കുന്നത്. തുടർന്ന് പറയുന്നു, ബിസ മസലുൽ ഖൗമി ലദീന കദ്ദബു ബിആയാത്തില്ലാ, അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന ആ ജനതയുടെ ഉദാഹരണം എത്ര മോശമാകുന്നു. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ ളാലിമീൻ, അള്ളാഹു അക്രമികളായ ജനങ്ങളെ അവരെ നേർമാർഗത്തിലാക്കുകയില്ല. ഈ വചനം നാം ഏവരെയും ചിന്തിപ്പിക്കേണ്ടതുണ്ട്. തൗറാത്തിൻ്റെ അനുയായികളെന്ന് പറയപ്പെടുന്ന ആളുകൾ ആ തൗറാത്തിനെ, അതിന് അവരുടെ ജീവിതത്തിൽ അർഹിക്കുന്ന പ്രാധാന്യമോ അർഹിക്കുന്ന ഗൗരവമോ അവർ കൽപ്പിച്ചില്ല. ഇന്ന് ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആനിനോട് കാണിക്കുന്ന സമീപനം എത്രത്തോളം പ്രതിബദ്ധതയോടുകൂടിയാണ് എന്നത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ കേവലം പാരായണം ചെയ്യാനുള്ളൊരു ഗ്രന്ഥമായിട്ടല്ല അള്ളാഹു നമുക്ക് ഈ ഗ്രന്ഥത്ത് നൽകിയത്. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട ഉപദേശ നിർദ്ദേശങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്നത്. പക്ഷേ മുസ്ലിം സമൂഹം ആ നിലയിൽ, ആ രൂപത്തിൽ, ആ ഒരു മഹത്വത്തോടുകൂടി ഈ ഗ്രന്ഥത്തെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഖുർആൻ ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും ഈ കാര്യം ആവർത്തിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വചനത്തെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ സ്വീകരിക്കണം. അള്ളാഹു ഈ ഗ്രന്ഥത്തെക്കുറിച്ച്, പ്രവാചകന്റെ അധ്യാപനത്തെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്, ഖുൽ ഹുവ നബഉൻ അളീം. ഖുൽ നീ പറയുക, ഹുവ നബഉൻ അതൊരു വർത്തമാനമാണ്, അളീം വമ്പിച്ച. നമുക്ക് പറയാൻ സാധിക്കണം, അള്ളാഹുവേ ഈ ഗ്രന്ഥത്തെ അതിൻ്റെ മഹത്വത്തോടുകൂടി സ്വീകരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും എനിക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണമേ. നിരന്തരം നാം പ്രാർത്ഥിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൻ്റെ യഥാർത്ഥ അനുയായികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യ കാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ ഏതാനും മിനിറ്റുകൾ, ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി ആരോഗ്യ ചിന്തകൾ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി അനേകം അറബി തഫ്സീറുകളെ ആധാരമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ വിശദീകരണ ഗ്രന്ഥം ബഹുമാനനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി രചിച്ച പ്രസ്തുത തഫ്സീറിൽ നിന്ന് സൂറത്തുൽ ബലദിൻ്റെ 1 മുതൽ 10 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്.
2: വചനം 8.
3: അലം നജ്അൽ, നാം ഉണ്ടാക്കിക്കൊടുത്തിട്ടില്ലേ, ഏർപ്പെടുത്തിക്കൊടുത്തിട്ടില്ലേ, ലഹു അവന്, ഐനൈൻ രണ്ടു കണ്ണുകളെ,
4: അലം നജ്അൽ ലഹു ഐനൈൻ
3: അവനു നാം രണ്ടു കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ.
2: വചനം 9.
3: വലിസാനൻ ഒരു നാവും, വശഫതൈൻ രണ്ടു ചുണ്ടും അധരങ്ങളും,
4: വലിസാനൻ വശഫതൈൻ
3: ഒരു നാവും രണ്ടു ചുണ്ടുകളും കൊടുത്തിട്ടില്ലേ.
2: വചനം 10.
3: വഹദൈനാഹു, നാം അവന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു, മാർഗദർശനം നൽകുകയും ചെയ്തു. അന്നജ്ദൈൻ രണ്ട് പൊന്തി നിൽക്കുന്ന വഴികൾ, ഉയർന്നു നിൽക്കുന്ന വഴികൾ. തെളിഞ്ഞു കാണുമാറ് പൊന്തി നിൽക്കുന്ന രണ്ടു വഴികൾ അവനു നാം കാട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
5: കണ്ടറിയുവാൻ രണ്ടു കണ്ണുകളും, സംസാരിക്കുവാനും രുചി അറിയുവാനും ഭക്ഷണം കഴിക്കുവാനും വേണ്ടി ഒരു നാവും രണ്ടു ചുണ്ടുകളും അള്ളാഹു അവന് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യന്റെ നന്മയുടേതും തിന്മയുടേതുമായ രണ്ടു തെളിഞ്ഞ വഴികളും അവന് അള്ളാഹു കാണിച്ചു കൊടുത്തിരിക്കുന്നു. തന്റെ നന്മയുടെ മാർഗം ഏതാണെന്നോ തിന്മയുടെ മാർഗം ഏതാണെന്നോ അറിയാതെ അവൻ വിഷമിക്കേണ്ടതില്ല. രണ്ടും വെവ്വേറെ തെളിഞ്ഞു പൊന്തിക്കാണത്തക്കവണ്ണം അള്ളാഹു അവയെ വ്യക്തമായി വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടും അവൻ അതിനു നന്ദിയായി നന്മയുടെ മാർഗത്തിൽ പ്രവേശിക്കുവാൻ മുതിരുന്നില്ല എന്ന് അല്ലാഹു മനുഷ്യനെ കുറ്റപ്പെടുത്തുകയാണ്. അല്ലാഹു പറയുന്നു.
2: വചനം 11.
3: ഫലഖതഹമ, എന്നാൽ അവൻ തിരക്കിക്കടന്നില്ല. അൽആഖബ ചുരമാർഗത്തെ, മലവഴിയിൽ.
4: ഫലഖതഹമൽആഖബ,
3: എന്നിട്ട് അവൻ ചുരമാർഗത്തിൽ തിരക്കിക്കടന്നില്ല.
2: വചനം 12.
3: വമാ അദ്റാക, നിനക്ക് എന്തറിയാം, അറിവു നൽകിയതെന്ത്. മലഅഖബ ചുരമാർഗം എന്തെന്ന്.
4: വമാ അദ്റാക മൽഅഖബ
3: ചുരമാർഗം എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം.
2: വചനം 13.
3: ഫക്കു വിടുതലാക്കലാണ്, അഴിച്ചുവിടലാണ്. റഖബ പിരടിയെ, അടിമയെ.
4: ഫക്കു റഖബ,
3: അതെ, അടിമയെ വിടുതലാക്കുക.
2: വചനം 14.
3: ഔ ഇത്വാമുൻ, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക. ഫീ യൗമിൻ ദിവസത്തിൽ. ദീ മസ്ഖബ പട്ടിണിയുള്ള.
4: ഔ ഇത്വാമുൻ ഫീ യൗമിൻ ദീ മസ്ഖബ,
3: അല്ലെങ്കിൽ പട്ടിണിയുള്ള ദിവസത്തിൽ ഭക്ഷണം നൽകുക.
2: വചനം 15.
3: യതീമൻ അനാഥക്കുട്ടിക്ക്. ദാമ ഖറബ അടുത്ത കുടുംബ ബന്ധമുള്ള.
4: യതീമൻ ദാമ ഖറബ
3: കുടുംബ ബന്ധമുള്ള അനാഥയ്ക്ക്.
2: വചനം 16.
3: ഔ മിസ്കീനൻ, അല്ലെങ്കിൽ സാധുവിന്, പാവപ്പെട്ടവന്.

0: മിനല്ലദീന, യാതൊരുവരിൽപ്പെട്ടവൻ. ആമനു, വിശ്വസിച്ച. വതവാസൗ, പരസ്പരം ഒസിയത്തും ചെയ്ത, ഉപദേശിക്കുകയും ചെയ്ത. ബിസ്സബർ, ക്ഷമ കൊണ്ട്, സഹനം കൊണ്ട്. വതവാസൗ, പരസ്പരം ഉപദേശിക്കുകയും ചെയ്ത. ബിൽമർഹമ, കാരുണ്യം കൊണ്ട്.
1: ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة
0: പിന്നെ അഥവാ അതിനു പുറമെ വിശ്വസിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശം നൽകുകയും കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശം നൽകുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ അവൻ ആയിത്തീരുകയും ഉണ്ടായില്ല.
2: വചനം പതിനെട്ട്.
0: ഉലൈക, അക്കൂട്ടർ. അസ്ഹാബ്, ആൾക്കാരാണ്. അൽ മൈമന, വലതുപക്ഷത്തിന്റെ, ശുഭപക്ഷത്തിന്റെ.
1: ഉലൈക അസ്ഹാബുൽ മൈമന,
0: അങ്ങനെയുള്ളവർ ശുഭകരമായ വലതുപക്ഷത്തിന്റെ ആൾക്കാരത്രേ.
2: വചനം പത്തൊമ്പത്.
0: വല്ലദീന കഫറു, അവിശ്വസിച്ചവരാകട്ടെ. ബി ആയാതിന, നമ്മുടെ ആയത്തുകളിൽ. ഹും, അവർ തന്നെ. അസ്ഹാബു, ആൾക്കാർ. അൽ മശ്അമ, ഇടതുപക്ഷത്തിന്റെ, അശുഭപക്ഷത്തിന്റെ.
1: വല്ലദീന കഫറു ബിആയാതിനാ ഹും അസ്ഹാബുൽ മശ്അമ,
0: നമ്മുടെ ആയത്ത് അഥവാ ലക്ഷ്യങ്ങളിൽ അവിശ്വസിച്ചവരാകട്ടെ, അവരത്രെ അശുഭകരമായ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ.
2: വചനം ഇരുപത്.
0: അലൈഹിം, അവരുടെ മേലുണ്ടായിരിക്കും. നാറുൻ മുസദ, അടച്ചു മൂടപ്പെട്ട തീ, അഗ്നി.
1: അലൈഹിം നാറുൻ മുസദ,
0: അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ട അഗ്നിയുണ്ടായിരിക്കും.
3: മനുഷ്യജീവിതം ആദ്യന്തം ക്ലേശം നിറഞ്ഞതാണ്. അവ തരണം ചെയ്തു പോരുവാൻ വേണ്ടുന്ന അവയവങ്ങളും സഹായങ്ങളും അല്ലാഹു ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നു. കൂട്ടത്തിൽ അവന്റെ അനശ്വര ജീവിതത്തിനു വേണ്ടി സമ്പാദിക്കുവാനുള്ള ക്ലേശവും അവൻ അനുഭവിക്കേണ്ടതുണ്ട്. അതിനുള്ള മാർഗങ്ങൾ വേണ്ടതുപോലെ അവന് നിർദ്ദേശിച്ചു കൊടുത്തിട്ടുമുണ്ട്. ആ സ്ഥിതിക്ക് കുറെ പ്രയാസപ്പെട്ടുകൊണ്ടെങ്കിലും ആ മാർഗങ്ങളിൽ അവൻ പ്രവേശിക്കേണ്ടതാണ്. അടിമത്തമാകുന്ന ബന്ധം കൊണ്ട് കഴുത്തു ഞെരിങ്ങി അസ്വതന്ത്രനായി വിഷമിക്കുന്നവന് അഥവാ അടിമകൾക്ക് മോചനം ലഭിക്കുവാൻ വേണ്ടതു ചെയ്യുക. പഞ്ഞം പിടിപെട്ട കാലത്ത് അടുത്ത ബന്ധുക്കളായ അനാഥകൾ, ദാരിദ്ര്യം നിമിത്തം മണ്ണല്ലാതെ മറ്റു ഗതിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധുക്കൾ മുതലായവർക്ക് അന്നദാനം ചെയ്യുക. ഇങ്ങനെ പലതും അവൻ ചെയ്യേണ്ടിയിരിക്കുന്നു, അതൊന്നും അവൻ ചെയ്തില്ല. മാത്രമോ സത്യവിശ്വാസം, പരസ്പരം ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും ഉപദേശിക്കൽ എന്നിങ്ങനെയുള്ള സൽഗുണങ്ങളോടുകൂടിയ ആളുകളുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെടുന്നുണ്ടോ? അതും ഇല്ല. ഇത്തരക്കാർ സഹിക്കുന്ന ക്ലേശങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് നാശമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ രണ്ടിലൊരു കക്ഷിയിൽ പെടാതിരിക്കയില്ല. ശുഭലക്ഷണം പൂണ്ട വലതുപക്ഷം, അശുഭലക്ഷണം പൂണ്ട ഇടതുപക്ഷം. മേൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള നല്ല മാർഗം സ്വീകരിച്ചവരാണ് വലതുപക്ഷക്കാർ. ഇവർക്കു മാത്രമേ രക്ഷയുള്ളൂ. ആ മാർഗം സ്വീകരിക്കാത്തവർ അള്ളാഹുവിൻ്റെ ലക്ഷ്യപ്രമാണങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയും നിഷേധിക്കുന്നവരായിരിക്കും. ഇവരാണ് ഇടതുപക്ഷക്കാർ. ഇവർക്ക് ആധാരം നരകമായിരിക്കും. അതിലെ അഗ്നി അവരിൽ അടച്ചു മൂടപ്പെട്ടു കൊണ്ടുമിരിക്കും എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിക്കുന്നത്. വലതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും കുറിച്ച് സൂറത്തുൽ വാഖിയയിൽ പ്രസ്താവിച്ചത് ഓർക്കുക. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് മുസ്ലിങ്ങൾ ഖുറൈശികളുടെ അക്രമമർദ്ദനങ്ങൾക്കു പാത്രമായിക്കൊണ്ടിരുന്ന അവസരത്തിൽ അവതരിച്ച സൂറത്തുകളിൽപ്പെട്ടതാണ് ഈ സൂറത്ത്. ആദ്യ വിശ്വാസികളിൽ പലരും അടിമകളായിരുന്നതുകൊണ്ട് അവർ തങ്ങളുടെ യജമാനന്മാരിൽ നിന്നു കൂടുതൽ യാതനകൾ അനുഭവിച്ചു വരികയായിരുന്നു. ഈ അവസരത്തിൽ അടിമകളെ മോചിപ്പിക്കുകയും സാധുക്കൾക്ക് അന്നദാനം ചെയ്യുകയും ചെയ്യുവാൻ കൽപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം വ്യക്തമാണ്. സ്വഹാബികളിൽ കഴിവുള്ളവരെല്ലാം അത് അക്ഷരം പ്രതി പാലിച്ചിട്ടുമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു 6-7 പേരെ മോചിപ്പിച്ചു രക്ഷപ്പെടുത്തുകയുണ്ടായി. അതിൽ ഒരാളാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. സത്യവിശ്വാസിയായ ഒരു അടിമയെ ആരെങ്കിലും മോചിപ്പിച്ചു വിട്ടാൽ ആ അടിമയുടെ ഓരോ അവയവത്തിനും പകരം അള്ളാഹു അവൻ്റെ അവയവത്തിനു നരകത്തിൽ നിന്നും മോചനം നൽകുന്നതാണ്. അതായത് കയ്യിന് കയ്യും കാലിന് കാലും ഗുഹ്യസ്ഥാനത്തിന് ഗുഹ്യസ്ഥാനവും വരെ. അഹ്മദ്, ബുഖാരി, മുസ്ലിം, തിർമ

0: ദി നസായി. അടിമകളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ ഇസ്ലാമിലുള്ള നിയമങ്ങളും പ്രോത്സാഹനങ്ങളും നിരവധിയാണ്. റഖബത്ത് എന്ന വാക്കിന്റെ സാക്ഷാൽ അർത്ഥം പിരടി അല്ലെങ്കിൽ കഴുത്ത് എന്നാകുന്നു. അടിമത്തമാകുന്ന ചങ്ങല കൊണ്ട് അടിമയുടെ കഴുത്ത് ബന്ധിക്കപ്പെടുന്നതുകൊണ്ട് അടിമ എന്ന അർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിക്കുക പതിവായി. കഴുത്ത്, തല, കൈ മുതലായ ഏതെങ്കിലും ഒരു പ്രധാന അവയവത്തിന്റെ പേരു പറഞ്ഞ് ചിലപ്പോൾ മൃഗത്തെ ഉദ്ദേശിക്കലും അറബിയിലെന്ന പോലെ മലയാളത്തിലും പതിവുള്ളതാണ്. അനാഥകൾക്കും സാധുക്കൾക്കും അന്നദാനം ചെയ്യുന്നത് എപ്പോഴും വളരെ പുണ്യപ്പെട്ട കർമ്മം തന്നെ. എന്നാൽ അടുത്ത കുടുംബത്തിലുള്ളവരാകുകയും പട്ടിണിയും പഞ്ഞവും ഉള്ള കാലത്താവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കടമയും പ്രാധാന്യവും കൂടുതൽ വർദ്ധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സാധുവിന് ധർമ്മം കൊടുക്കൽ ഒരു ധർമ്മമാകുന്നു. രക്തബന്ധമുള്ളവന് കൊടുക്കുന്നത് രണ്ടു ധർമ്മമാണ്, അതായത് ധർമ്മവും കുടുംബം പാലിക്കലും. അഹമ്മദ് തുർമദി നസായി. ചൂണ്ടാണി വിരലും നടുവിരലും അകറ്റിപ്പിടിച്ച് ആംഗ്യം കാട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞാനും അനാഥയെ ഏറ്റെടുക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും. ബുഖാരി.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബലദ് 1 മുതൽ 10 വരെ ആയത്തുകൾക്ക് പ്രമുഖ മലയാളം തഫ്സീറായ വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ നിന്നുള്ള ഭാഗമാണ് നാം ഇതുവരെ കേട്ടത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം, സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 24 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്മുൽ ഖുർആൻ. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ 24 പാരായണമാണ് നിർവഹിക്കപ്പെട്ടത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സൊഫി.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: Peace Radio. Tune to reality.

ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾ

0: നിങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: റേഡിയോയിൽ ഇനി കിഡ്സ് ടൈം. പ്രശസ്ത കാരി ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ് സൂറത്തുൽ നസർ, സൂറത്തുൽ മസദ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്.

0: ജസാക്കും ലൗ ഖൈറ. കിഡ്സ് ടൈം ഇവിടെ അവസാനിക്കുന്നു. പ്രശസ്ത കാരി ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദിന്റെ ഖിറാഅത്താണ് നാം കേട്ടത്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: ലോകപ്രശസ്ത ഖാരിഉകളുടെ ശ്രവണസുന്ദരമായ ഖുർആൻ പാരായണം ശ്രോതാക്കൾക്ക് കേൾക്കാൻ സാധ്യമാകുന്ന തൻസീലിൽ സൂറത്ത് നഹൽ പൂർണ്ണമായും സൂറത്ത് ഇസ്രായിലെ 10 വരെയുള്ള വചനങ്ങളുമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഖാരി വദീഉ അൽ യമാനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ലോക പ്രശസ്ത ഖുർആൻ ഖാരിഉകളുടെ ശ്രവണ സുന്ദരമായ പാരായണം പൂർണ്ണമായും കേൾക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന തെൻസീലിൽ സൂറത്ത് നഹൽ പൂർണ്ണമായും സൂറത്തുൽ ഇസ്രായിലെ 10 വരെയുള്ള വചനങ്ങളുമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരിഉ വദീഉ അൽ യമാനി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ. ഹിഫ്ളുൽ ഖുർആൻ നിർവഹിക്കുന്നത് ജാഫർ സലഫി. സൂറത്തുൽ അഹ്സാബ് 51 ഭാഗം 2.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 51-ാമത്തെ ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഭാഗം പഠിച്ചു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. أعوذ بالله من الشيطان الرجيم ترجي من تشاء منهن وتؤوي إليك من تشاء

0: بكم وكان الله عليما حليما. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഹിഫ്ളുൽ ഖുർആൻ നിർവഹിച്ചത് ജാഫർ സലഫി. സൂറത്തുൽ അഹ്സാബ് 51 ഭാഗം 2.
2: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ. അത്തഹസീൻ, അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്ത് മുസമ്മിൽ 9 മുതൽ 15 കൂടിയ വചനങ്ങൾ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുസമ്മിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ച് അൽഹംദുലില്ലാഹ് ഏറെക്കുറെ മനസ്സിലാക്കി. സൂറത്ത് മുസമ്മിലെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. വാക്യഭാഗം ശ്രദ്ധിക്കുക. ബിസ്മില്ല

0: റബ്ബുൽ മഷ്രിഖ് വൽ മഗ്രിബി. ഒൻപതാമത്തെ ആയത്തിൽ റബ്ബുൽ മഷ്രിഖ്, ഇവിടെ മഷ്രിഖ് വൽ മഗ്രിബി എന്നതിന് വൽ മഗ്രിബി എന്ന് പറയുമ്പോഴുള്ള തെറ്റ് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. മഷ്രിഖ് വൽ മഗ്രിബി എന്ന് പറയുമ്പോൾ, അപ്പോൾ മഷ്രിഖ് ഷീന് കലക്കല ചെയ്യാൻ പാടില്ല, ഖാഫിനെ അതിൻ്റെ ഉച്ചാരണം മഖ്റജ് ചെറുനാക്ക്. അപ്പോൾ മഷ്രിഖ് വൽ മഗ്രിബി, ചെറുനാക്കിൻ്റെ തൊട്ടിപ്പുറത്ത് അഥവാ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം, മഗ്രിബി, അവിടെയും ഗൈനെ കൽക്കല ചെയ്യാൻ പാടില്ല. ലാ ഇലാഹ മദ് മുൻഫസ്സിൽ, ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു ഫത്തഖിദ്ഹു ഫത്തഖിദ്ഹു എന്ന് വായിക്കരുത്, ദാലിനെ കൽക്കലയും ചെയ്യരുത്. ഫത്തഖിദ്ഹു ഫത്തഖിദ്ഹു എന്നോ ഫത്തഹിദ്ഹു എന്നോ അല്ല വായിക്കേണ്ടത്. ഫത്തഹിദ്ഹു വക്കീല. വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുർഹും ഹജ്റൻ ജമീല. ഇവിടെ വസ്ബിർ എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അധികം ആളുകളും എന്നല്ല, തജ്വീദോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കുറച്ചെങ്കിലും അറിയാത്ത ആളുകളിലൊക്കെ ഇത്തരം വിഷയങ്ങൾ ഈ വസ്ബിർ എന്ന പദത്തിൽ, വസ്ബിർ അതുപോലെ ഫദക്കിർ മുദക്കിർ ഈ പദങ്ങളൊക്കെ റായിനെ കനപ്പിച്ചുകൊണ്ടാണ് പറയാറുള്ളത്. ഫദക്കിർ എന്നല്ല ഫദക്കിർ, അതുപോലെ മുദക്കിർ എന്നല്ല മുദക്കിർ, അതുപോലെ തന്നെ എവിടെയും വസ്ബിർ എന്നല്ല വസ്ബിർ. ശ്രദ്ധിക്കുക, വസ്ബിർ എന്നാണ് പറയേണ്ടത്, തർക്കീഖാണ് ചെയ്യേണ്ടത്. അലാമാ യഖൂലൂന വഹ്ജുർഹും, വഹ് കെട്ടുള്ള ഹ തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം, വഹ്ജുർഹും ഹജ്റൻ ജമീല, ജീമിനെ കലക്കല ചെയ്യണം, ഹജ്റൻ ജമീല. വദർനി വൽ മുകദ്ദിബീന ഉലിൻ നഅമതി വമഹിൽഹും ഖലീല. ഇവിടെ വമഹിൽഹും അതുപോലെ ഉലിൻ നഅമതി. അപ്പോൾ വദർനി വൽ മുകദ്ദിബീന, മുകദ്ദിബീൻ അല്ല മുകദ്ദിബീന, ഉലിൻ നഅമതി, ഉലി ആണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉലി എഴുതിയിട്ടുണ്ടെങ്കിലും വായിക്കേണ്ടത് ഉലി എന്നാണ്, ഉലിൻ നഅമതി. അതിന് കാരണം വാവിൻ്റെ മുകളിലുള്ള സുക്കൂൻ, അത് ഉച്ചാരണത്തിൽ കൊണ്ടുവരികയില്ല. അപ്പോൾ ഉലിൻ നഅമ, ഉലിൻ നഅമതി എന്നാണ്. ഇവിടെ നഅമത്ത് എന്ന പദവും ഒരു പക്ഷേ ചില ആളുകളൊക്കെ നഅമത്ത് എന്ന് പറയാൻ ഉലിൻ നഅമതി, ഉലിൻ നഅമതി, ഇത് അങ്ങനെ വായിക്കരുത്. ഉലിൻ നഅമത്തിന് നൂന്ന് ഫതഹാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഉലിൻ നഅമതി വമഹിൽഹും ഖലീല, വമഹിൽഹും ഖലീല. പന്ത്രണ്ടാമത്തെ ആയത്തിൽ ഇന്ന ലദൈന അൻകാലൻ വജഹീമ, അൻകാലൻ ഇഖ്ഫാ ബിഗുന്ന, ശേഷം അൻകാലൻ വ, അവിടെ ഇത് ഗം നാഖിസ്. وطعاما ذا غصة وعذابا أليما, غصة അവിടെ غين. وطعاما ذا غصة غصة എന്ന കോതി പോകുമ്പോൾ പൂർണ്ണമായിട്ട് ആ കലിമ തന്നെ മാറണം, അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. وطعاما ذا غصة وعذابا أليما, وعذابا إظهار تنوين ശേഷം ഹംസ വന്നാൽ അവിടെ മണിക്കാൻ പാടില്ല, ഇൽഹാറാണ് ചെയ്യേണ്ടത്, അഥവാ തൻവീനിനെ കൃത്യമായിട്ടും വെളിവാക്കണം. അദബൻ അലീമ. യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനത്തിൽ ജിബാലു കതീബൻ മഹീല. തർജുഫുൽ അർദു, ദ്വാദിൻ്റെ മഖ്റജ് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. നാവിൻ്റെ അരു നീളത്തിൽ അണപ്പല്ലുകളോട് ചേർന്നിട്ടാണ്. യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനത്തിൽ ജിബാലു കസീബൻ കസീബൻ കസീബൻ കസീബൻ, രണ്ടും മാറ്റമുണ്ട്. ഒന്ന് സീനെ കൊണ്ടാണ്, സീനെ കൊണ്ടല്ല വായന, അപ്പം അത് ശ്രദ്ധിക്കണം. കസീബം മഹീല.
1: യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനതിൽ ജിബാലു കസീബം മഹീല.
0: 15-ാമത്തെ ആയത്തിൽ

0: ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ഫിർഔന എന്നുള്ള പദം തന്നെയാണ്. ഫിർഔന എന്ന് എല്ലാവരും, സാധാരണക്കാരും ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളൊക്കെ ഫിർഔന എന്നാണ് പറയുക. ഫിർഔന റാഇനെ തർഖീഖ് ചെയ്യേണ്ടതിന് പകരം തഫ്ഹീം ചെയ്യുക എന്ന് കനപ്പിച്ച് പറയും. അപ്പോൾ തഫ്ഹീം ചെയ്യുകയല്ല വേണ്ടത്, തർഖീഖ് നേർപ്പിക്കുകയാണ് വേണ്ടത്. ഫിർഔന, ഫിർഔന അല്ല, ഫിർഔന റസൂല എന്നാണ് പറയേണ്ടത്. ഇവിടെ ഒന്നുകൂടെ ഓതാം.
1: റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വകീല. واصبر على

0: സൂറത്ത് മുസമ്മിലിലെ 9 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുസമ്മിൽ 9 മുതൽ 15 കൂടിയ വചനങ്ങളിൽ വരാൻ സാധ്യതയുള്ള പാരായണത്തിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം. വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.
5: قال

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് യൂസുഫിലെ 54 മുതൽ 76 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി അബ്ദുറഹ്മാൻ അൽ ഹുസൈൻ.
1: أعوذ بالله من الشيطان الرجيم
2: وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما

0: وأن أقيموا الصلاة واتقوه وهو الذي إليه تحشرون.
1: പേസ് ഖുർആൻ റേഡിയോ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം, സൂറ അൽ
2: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 485-ാം പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 485-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
2: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
3: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
2: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
0: ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയമിടിപ്പായ ഇരു ഹറമുകളിൽ നിന്നുയരുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ അനുഗ്രഹീത പാരായണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജർ നമസ്കാരത്തിൽ സൂറ ഫജർ, സൂറ ഖദർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷെയ്ഖ് യാസർ അദ്ദോസരി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹ്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗരിബ് നമസ്കാരത്തിൽ സൂറ ഹുമസ, സൂറ ഫീൽ എന്നിവയാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അൽ മുഅല്ലിമാണ് ഇനി കേൾക്കുന്നത്. സൂറ ആൽ ഇംറാൻ ആയത്ത് 42 മുതൽ 48 വരെ ഖലീഫ അസ്സുനൈജിയുടെ ശബ്ദം.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: المعلم സമാപിക്കുന്നു.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. ഈ എപ്പിസോഡിൽ സൂറത്തുൽ ഫജറിലെ 21 മുതൽ 30 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
4: അധ്യായം 90, സൂറത്തുൽ ബലദ്. രാജ്യം മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 20.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്തു പറയുന്നു. ബിഹാദൽ ബലദ്, ഈ രാജ്യം കൊണ്ട്.
5: ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്,
4: ഈ രാജ്യത്തെ കൊണ്ടു ഞാൻ സത്യം ചെയ്തു പറയുന്നു.
6: വചനം 2.
4: വ അൻത, നീ ആകുന്നുതാനും. ഹില്ലുൻ, അനുവദനീയൻ, ഇറങ്ങിയവൻ. ബിഹാദൽ ബലദ്, ഈ രാജ്യത്തിൽ.
5: വഅൻത ഹില്ലുൻ ബിഹാദൽ ബലദ്,
4: നീ ഈ രാജ്യത്തിൽ അനുവദനീയനാണ് താനും.
6: വചനം 3.
4: വവാലിദിൻ, ജനൈതാവിനെ കൊണ്ടു. വമ വലദ്, അതു ജനിപ്പിച്ചതിനെയും കൊണ്ടു. ജനൈതാവിനെയും അതു ജനിപ്പിക്കുന്നതിനെയും കൊണ്ടും സത്യം ചെയ്യുന്നു.
6: വചനം 4.
4: ലഖദ് ഖലഖ്ന, തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു. അൽ ഇൻസാന, മനുഷ്യനെ. ഫീ കബദ്, ക്ലേശത്തിലായിട്ട്, ബുദ്ധിമുട്ടിലായി.
5: ലഖദ് ഖലഖ്ന അൽ ഇൻസാന ഫീ കബദ്,
4: തീർച്ചയായും മനുഷ്യനെ ക്ലേശത്തിലായിക്കൊണ്ടു നാം സൃഷ്ടിച്ചിരിക്കുന്നു.
7: ഈ സൂറത്ത് അവതരിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചു വരുന്നതും മക്കയിലായിരുന്നതുകൊണ്ട് ഈ രാജ്യം അഥവാ ഹാദൽ ബലദ് എന്ന് മക്കയെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് വ്യക്തമാണ്. ഇസ്ലാമിന് മുമ്പ് ജാഹിലിയത്തിലും ആ രാജ്യത്തിന് അറബികൾ വമ്പിച്ച സ്ഥാനം കൽപ്പിച്ചിരുന്നുവല്ലോ. ഖുറൈശികൾക്ക് അറബികളുടെ നേതൃസ്ഥാനം കൈവരുവാനുള്ള കാരണം അവർ മക്കയിലെ ഖഅബ ഷെരീഫിന്റെ പരിചാരകരും അധികാരസ്ഥരുമായിരുന്നതാണ്. ഈ സ്ഥിതിക്ക് ആ രാജ്യത്തെ കൊണ്ടും സത്യം ചെയ്യുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല മുശരിക്കുകളെ അപേക്ഷിച്ചും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അടുത്തതായി ജനയിതാവിനെ കൊണ്ടും അതു ജനിപ്പിച്ചതിനെ കൊണ്ടും സത്യം ചെയ്തിരിക്കുന്നു. ജനയിതാവ് എന്ന് അർത്ഥം കൽപ്പിച്ച വാലിദ് എന്ന വാക്ക് മാതാവിനും പിതാവിനും ഉപയോഗിക്കാവുന്നതാണ്. മാതാവിനെ പ്രത്യേകം ഉദ്ദേശിക്കുമ്പോൾ അതിൽ സ്ത്രീലിംഗ ചിഹ്നം ചേർത്ത് വാലിദത്ത് എന്നും പറയപ്പെടും. മനുഷ്യന്റെ മാത്രമല്ല ഇതര ജീവികളുടെ ജനയിതാക്കൾക്കും വ്യക്തികളുടെ മാത്രമല്ല സമൂഹത്തിന്റെ ജനയിതാക്കൾക്കുമെല്ലാം ഉപയോഗിക്കാവുന്ന വാക്കാണത്. ആ നിലക്ക് നോക്കുമ്പോൾ മനുഷ്യ പിതാവിൻ്റെയും മനുഷ്യ സമുദായത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റെല്ലാ സമുദായങ്ങളുടെയും അവയുടെ ജനയിതാക്കളുടെയും ഉത്ഭവം വളർച്ച, വികസനം, പെരുപ്പം ആദിയായവയിൽ അടങ്ങിയ ദൃഷ്ടാന്ത രഹസ്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് ഈ സത്യവാചകം എന്നു കാണാം. ഒന്നാം വചനത്തിൽ മക്കയെക്കൊണ്ടുള്ള സത്യത്തിന് ഒരു ഉപാധിയെന്നോണം, രണ്ടാം വചനത്തിൽ നീ ഈ രാജ്യത്തിൽ അനുവദനീയനാണ് എന്നു പറഞ്ഞതിനെപ്പറ്റി അല്പമൊന്ന് വിവരിക്കേണ്ടതുണ്ട്. ഹില്ലൻ എന്ന പദത്തിന് അനുവദനീയമായവൻ എന്നും ഇറങ്ങി വന്നവൻ അഥവാ വന്നു താമസിക്കുന്നവൻ എന്നും കെട്ടഴിഞ്ഞവൻ അഥവാ നിരുപാധികമായവൻ അല്ലെങ്കിൽ സ്വതന്ത്രൻ എന്നും മറ്റും അർത്ഥങ്ങൾ വരാവുന്നതാണ്. കഅബയും അതിൻ്റെ ചുറ്റുപാടിൽ കുറെ നാഴികകളോളം വരുന്ന സ്ഥലങ്ങളും ഉൾപ്പെട്ട പ്രദേശത്തിന് ഹറം എന്ന് പറയപ്പെടുന്നു. അക്രമം, കയ്യേറ്റം, കുഴപ്പം, ഹിംസ ആദിയായ അനാദരവുകളൊന്നും പാടില്ലെന്ന് പ്രത്യേകം മുടക്കം ചെയ്യപ്പെട്ട പരിപാവനമായ സ്ഥലം എന്നാണതുകൊണ്ട് വിവക്ഷ. ഈ പദത്തിൻ്റെ വിപരീതമെന്ന നിലക്ക് ഹറമല്ലാത്ത സ്ഥലം എന്ന അർത്ഥത്തിനും നിഷിദ്ധം എന്ന അർത്ഥത്തിലുള്ള ഹറാമിൻ്റെ വിപരീതമെന്ന നിലക്ക് അനുവദനീയമായത് എന്ന അർത്ഥത്തിലും ഹില്ലൻ എന്ന പദം ഉപയോഗിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് ഈ വചനത്തിന് താഴെ കാണുന്ന ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടു കാണാം. ഒന്ന്, ഈ രാജ്യത്തെക്കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു, അതിൻ്റെ പരിപാവനത്വവും അലംഘനീയതയും പ്രസിദ്ധമാണ്. എങ്കിലും നിനക്ക് അഥവാ നബിക്ക് ഒരിക്കൽ അവിടം അനുവദിക്കപ്പെട്ടു തരുന്നതാണ്, അഥവാ ഒരവസരത്തിൽ അതിൻ്റെ അലംഘനീയ പരിധിയിൽ നിന്ന് നിനക്ക് ഒരു ഇളവ് ലഭിക്കുവാൻ പോകുന്നുണ്ട്. ഇതാണ് പല മഹാന്മാരും സ്വീകരിച്ച ഒരു വ്യാഖ്യാനം. ഹിജ്റ 8 കൊല്ലത്തിൽ നടന്ന മക്കാ വിജയ സംഭവത്തെയാണിത് സൂചിപ്പിക്കുന്നത്. അറേബ്യയുടെ ഏതാനും ഭാഗം ഇസ്ലാമിന് കീഴൊതുങ്ങിക്കഴിഞ്ഞെങ്കിലും ഇസ്ലാമിൻ്റെ മർമ്മപ്രധാനവും പൂർവ്വകേന്ദ്രവുമായ മക്കാ നഗരി വിഗ്രഹങ്ങളുടെ ഭരണാധികാരത്തിൽ അവശേഷിക്കുവാൻ പാടില്ലല്ലോ. ഖുറൈശികളുടെ ഒരു കരാർ ലംഘനത്തെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പടയെടുത്തു ചെന്നു. കഅബയുടെ മഹത്വത്തിനും ബഹുമാനത്തിനും യാതൊരു കോട്ടവും വരുത്താതെ ആ രാജ്യം ജയിക്കുകയും ചെയ്തു. സാധാരണ നിലക്ക് മക്കയിലേക്ക് പടയെടുത്തതും അല്പനേരത്തെ നിസ്സാര ഏറ്റുമുട്ടലുണ്ടായതും അതിൻ്റെ അലംഘനീയതയ്ക്ക് യോജിച്ചതല്ലോ. എന്നാൽ അതു മേൽ സൂചിപ്പിച്ച പ്രകാരം അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച പ്രത്യേക അനുമതി അനുസരിച്ചായിരുന്നു. ഈ യാഥാർത്ഥ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇലെ സുപ്രസിദ്ധമായ പ്രസംഗത്തിൽ വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. 2, ഈ രാജ്യം കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, ഇതിൻ്റെ അലംഘനീയതയും പരിഭാവനത്വവും എല്ലാവരും അറിയുന്നതാണ്. എങ്കിലും നീ അഥവാ നബി ഈ രാജ്യത്ത് അനാദരിക്കപ്പെട്ടവനും അക്രമങ്ങൾക്ക് വിധേയനും ആയിക്കൊണ്ടാണിരിക്കുന്നത്. ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെക്കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെയാണ് മറ്റൊരു വ്യാഖ്യാനം. ഈ നിലക്കൊരു മാറ്റം വഴിയെ വരാനിരിക്കുന്നുവെന്ന് ഇതിൽ സൂചനയുണ്ട്. 3, ഈ രാജ്യത്തു നീ അഥവാ നബി താമസിച്ചു വരുന്നുവെന്നുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ രാജ്യം കൊണ്ട് സത്യം ചെയ്യുന്നത്. ഇതാണ് മൂന്നാമതൊരു വ്യാഖ്യാനം. മക്കായുടെ സുസ്ഥിരമായ സ്ഥാനപദവികൾ നിലവിലുള്ളതോടെ തന്നെ അള്ളാഹുവിങ്കൽ നിന്നുള്ള ദിവ്യ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങിയും അത് പ്രബോധനം ചെയ്തും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടെ താമസിച്ചു വരുന്നത് ആ പദവികൾക്ക് കൂടുതൽ മാറ്റുകൂട്ടുന്നതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹിജ്റയ്ക്കു ശേഷം ഈ പദവി 3

0: കാര്യത്തിനുമായി, സാമ്പത്തികവും സാമൂഹ്യവുമായി ഇങ്ങനെ പലവിധത്തിൽ എത്രയെത്ര വിഷമങ്ങൾ അവൻ അനുഭവിക്കണം. ആലോചിച്ചു നോക്കുക, ഇങ്ങനെ ക്ലേശപൂർണമായ ഈ ജീവിതത്തിൽ കൂടി വേണം മനുഷ്യന് ഭാവി ജീവിത വിജയത്തിനുള്ള മാർഗങ്ങളും കരസ്ഥമാക്കുവാൻ. പ്രബോധന തുറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു വരുന്ന ക്ലേശങ്ങളും അക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണെന്നും അതിൽ വ്യസനപ്പെടേണ്ടതില്ലെന്നും ഒരു സൂചനയും ഈ വചനത്തിൽ അടങ്ങിയിരിക്കാം. ഏതായാലും പരലോക ജീവിതത്തിന്റെ കാര്യം കണക്കിലെടുക്കാതെ, അതിനുവേണ്ടി ക്ലേശം സഹിക്കുവാൻ തയ്യാറില്ലാതെ, സ്വേച്ഛകൾക്ക് വേണ്ടി എന്തു ക്ലേശവും സഹിക്കുവാൻ തയ്യാറാകുന്നവരാണ് ഒരു വിഭാഗം ആളുകൾ. അവരെപ്പറ്റി അള്ളാഹു പറയുന്നു.
1: വചനം 5.
2: അയഹ്സബു, അവൻ കണക്കുകൂട്ടുന്നുവോ വിചാരിക്കുന്നുവോ, അല്ലയ്യഖ്ദിറ, കഴിയുന്നതേ അല്ല എന്ന്, അലൈഹി, അവൻ്റെ മേൽ, അവനോട്, അഹദ്, ഒരാളും ഒരാൾക്കും.
3: അയഹ്സബു അല്ലയ്യഖ്ദിറ അലൈഹി അഹദ്,
2: അവൻ വിചാരിക്കുന്നുവോ അവനോട് ഒരാൾക്കും കഴിവുണ്ടാകുന്നതേയല്ല എന്ന്.
1: വചനം 6.
2: യഖൂലു, അവൻ പറയുന്നു, അഹ്ലക്തു, ഞാൻ നശിപ്പിച്ചു, മാലൻ, ധനം, സ്വത്ത്, ലുബദ, അട്ടിയായി, മേൽക്കുമേൽ, വളരെ.
3: യഖൂലു അഹ്ലക്തു മാലൻ ലുബദ,
2: അവൻ പറയുന്നു, ഞാൻ മേൽക്കുമേൽ വളരെയധികം ധനം ചിലവാക്കി നശിപ്പിച്ചുവെന്ന്.
1: വചനം 7.
2: അയഹ്സബു, അവൻ വിചാരിക്കുന്നോ, അല്ലം യറഹു, അവനെ കണ്ടിട്ടില്ലെന്ന്, കാണുന്നില്ലെന്ന്, അഹദുൻ, ഒരാളും.
3: അയഹ്സബു അല്ലം യറഹു അഹദ്,
2: അവൻ വിചാരിക്കുന്നുവോ അവനെ ഒരാളും കാണുന്നില്ലെന്ന്.
0: അവൻ എന്തു ചെയ്താലും ചോദ്യം ചെയ്യുവാൻ ആളില്ല, ആർക്കും അവനെ പിടികൂടുവാനും അവന്റെ മേൽ നടപടിയെടുക്കുവാനും സാധ്യമല്ല എന്നൊക്കെയുള്ള ഭാവമാണ് അവന്റെ ധിക്കാരത്തിൽ നിന്നും പ്രകടമാകുന്നത്. ഞാൻ എത്രയോ ധനം ചെലവഴിച്ചു, ഇന്നിന്ന വിഷയത്തിൽ ഇത്ര ഇത്ര വിനിയോഗിച്ചു, ധർമ്മത്തിനു വേണ്ടി വമ്പിച്ച സംഖ്യ നശിപ്പിച്ചു എന്നൊക്കെ അവൻ അഹങ്കരിക്കുകയും വീമ്പിളക്കുകയും ചെയ്യുന്നു. അവനെപ്പറ്റി ആർക്കും അറിഞ്ഞുകൂടാ എന്നും അവനെ ആരും കാണുന്നില്ല എന്നുമുള്ള നിലപാടാണ് അവനിൽ കാണുന്നത്. ആ വിചാരം വേണ്ട. അള്ളാഹുവിന് അവനെ എപ്പോഴും എന്തും ചെയ്യുവാൻ കഴിയും. അവൻ അവനെ ശരിക്കും കണ്ടും സൂക്ഷിച്ചും കൊണ്ടു തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് അവൻ ഓർമ്മ വെച്ചു കൊള്ളട്ടെ എന്നു സാരം.
1: വചനം 8.
2: അലം നജ്അൽ, നാം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ, ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ലേ, ലഹു, അവന്, ഐനൈൻ, രണ്ടു കണ്ണുകളെ.
3: അലം നജ്അൽ ലഹു ഐനൈൻ,
2: അവനു നാം രണ്ടു കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ.
1: വചനം 9.
2: വലിസാനൻ, ഒരു നാവും, വശഫത്തൈൻ, രണ്ട് ചുണ്ടും, അധരങ്ങളും.
3: വലിസാനൻ വശഫത്തൈൻ,
2: ഒരു നാവും രണ്ട് ചുണ്ടുകളും കൊടുത്തിട്ടില്ലേ.
1: വചനം 10.
2: വഹദൈനാഹു, നാം അവന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു, മാർഗദർശനം നൽകുകയും ചെയ്തു. അന്നജ്ദൈൻ, രണ്ട് പൊന്തി നിൽക്കുന്ന വഴികൾ, ഉയർന്നു നിൽക്കുന്ന വഴികൾ. തെളിഞ്ഞു കാണുമാറ് പൊന്തി നിൽക്കുന്ന രണ്ടു വഴികൾ അവനു നാം കാട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
0: കണ്ടറിയുവാൻ രണ്ടു കണ്ണുകളും, സംസാരിക്കുവാനും രുചി അറിയുവാനും ഭക്ഷണം കഴിക്കുവാനും വേണ്ടി ഒരു നാവും രണ്ട് ചുണ്ടുകളും അള്ളാഹു അവന് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യന്റെ നന്മയുടേതും തിന്മയുടേതുമായ രണ്ടു തെളിഞ്ഞ വഴികളും അവന് അള്ളാഹു കാണിച്ചു കൊടുത്തിരിക്കുന്നു. തന്റെ നന്മയുടെ മാർഗം ഏതാണെന്നോ തിന്മയുടെ മാർഗം ഏതാണെന്നോ അറിയാതെ അവൻ വിഷമിക്കേണ്ടതില്ല. രണ്ടും വെവ്വേറെ തെളിഞ്ഞു പൊന്തിക്കാണത്തക്കവണ്ണം അള്ളാഹു അവയെ വ്യക്തമായി വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടും അവൻ അതിനു നന്ദിയായി നന്മയുടെ മാർഗത്തിൽ പ്രവേശിക്കുവാൻ മുതിരുന്നില്ല എന്ന് അള്ളാഹു മനുഷ്യനെ കുറ്റപ്പെടുത്തുകയാണ്. അള്ളാഹു പറയുന്നു.
4: തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൽ ഫജറിലെ 21 മുതൽ 30 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേട്ടത്.

0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയ വസന്തം സൂറ സ്വാദ് 63 മുതൽ 65 കൂടിയ വചനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത്തഖദ്നാഹും സിഖ്രിയൻ അം സാഗത് അൻഹുമുൽ അബ്സാർ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 62 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഇതുവരെയായി മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ, നമുക്ക് തുടർന്നുള്ള വചനങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 63 വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. അത്തഖദ്നാഹും, നാം അവരെ ആക്കിയോ, സിഹ്രിയൻ പരിഹാസ്യം അല്ലെങ്കിൽ പരിഹാസപാത്രം, അം സാഗത് അതല്ല തെറ്റിപ്പോയോ, അൻഹും അവരിൽ നിന്ന്, അൽ അബ്സാർ കാഴ്ചകൾ ദൃഷ്ടികൾ. അതായത് നരകത്തിൽ അകപ്പെട്ട ആളുകൾ തങ്ങളുടെ കൂടെ വിശ്വാസികളായി ജീവിച്ചിരുന്ന ആളുകളെക്കുറിച്ച് പറയുകയാണ്. നാം അവരെക്കുറിച്ച് അവർ വഴിപിഴച്ചവരാണ് എന്നാണല്ലോ പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മുടെ കൂടെ ഈ നരകത്തിൽ അവരെ നമ്മൾ കാണുന്നില്ലല്ലോ. അതാണ് അവർ വിശ്വാസികളെക്കുറിച്ച് പരലോകത്ത് വെച്ച് പറയുന്നത്. അള്ളാഹു പറയുന്നു, നാം അവരെ വൃഥാ പരിഹാസ്യമാക്കി തീർത്തുവോ, അതല്ല അവരിൽ നിന്നും നമ്മുടെ ദൃഷ്ടികൾ തെറ്റിപ്പോയിരിക്കുകയാണോ. അതാണ് 63 വചനം. ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, അം സാഗത് അൻഹും അൽ അബ്സാർ, അതല്ല അവരെ തൊട്ട് ദൃഷ്ടികൾ തെറ്റിപ്പോയിരിക്കുകയാണോ. യുസല്ലൗന അംഫുസഹും ബിൽ മുഹാലി യഖൂലൂൻ, അവർ സ്വന്തത്തെക്കുറിച്ച് പറയുന്ന വാക്കാണത്. ഔ ലഅല്ലഹും മഅനാ ഫീ ജഹന്നം, അതല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ ഈ നരകത്തിൽ ഉണ്ടാവേണ്ടതല്ലേ. വലാക്കിൻ ലം യഖഅ ബസറുന അലൈഹിം ഫഇൻദ ദാലിക യഅരിഫൂന അന്നഹും ഫീ ദറജാത്തിൽ ആലിയാത്, പക്ഷേ ആ ആളുകൾ നമ്മൾ വഴി പഴച്ചവരാണെന്ന് മുദ്രകുത്തിയിരുന്ന, നമ്മൾ പഴച്ചു പോയവരാണെന്ന് പറഞ്ഞിരുന്ന ആ ആളുകൾ അവരെ ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കും അവർ ഉന്നതമായ പദവികളിൽ ആകുന്നു എന്ന്. സൂറത്തുൽ ആറാഫിലെ ദീർഘമായ വചനങ്ങളിൽ അള്ളാഹു ഇതേ കാര്യം എടുത്തു പറയുന്നുണ്ട്. സൂറത്തുൽ ആറാഫിലെ 44-ാമത്തെ വചനത്തിൽ കാണാം, വനാദ അസ്ഹാബുൽ ജന്നതി അസ്ഹാബന്നാർ ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ ഫഹൽ വജദ്തും മാ വഅദ റബ്ബുക്കും ഹഖ ഖാലൂ നഅം فأذن مؤذن بينهم اللعنة الله على الظالمين ونادى أصحاب الجنة أصحاب النار സ്വർഗാവകാശികൾ നരകാവകാശികളെ വിളിക്കും എന്നിട്ട് പറയും, അൻ ഖദ് വജദ്ന മാ വഅദന റബ്ബു വഅദന റബ്ബുന ഹഖ, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തത് സത്യമായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഫഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് നിങ്ങൾ കണ്ടെത്തിയോ അഥവാ നിങ്ങൾക്ക് ലഭിച്ചോ. ഖാലു, അവർ പറയും, നഅം. ഫഅദ്ദന മുഅദ്ദിനു ബൈനഹും, അപ്പോൾ അവർക്കിടയിൽ ഒരു വിളിയാളൻ വിളിച്ചു പറയും, ഉറക്കെ വിളിച്ചു പറയും, അല്ലഅനതുല്ലാഹി അലദ്ദാലിമീൻ, അക്രമികളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ. അപ്പോൾ പരലോകത്ത് വെച്ചുകൊണ്ട് ഇന്ന് പിഴച്ചവനാണെന്നും അതേപോലെ തന്നെ വഴികേടിലാണെന്നും വിലയിരുത്തപ്പെടുന്ന ആളുകൾ, യഥാർത്ഥ വിശ്വാസികളെക്കുറിച്ച് അങ്ങനെയാണല്ലോ പലപ്പോഴും വഴി പിഴച്ച ആളുകൾ, അന്ധവിശ്വാസങ്ങളുമായി നടക്കുന്ന ആളുകൾ വിലയിരുത്താറുള്ളത്. ആ ആളുകൾ യഥാർത്ഥത്തിൽ പരലോകത്ത് വെച്ച് അവർ തിരിച്ചറിയും തങ്ങളാണ് വഴിപഴച്ചവർ എന്ന്. സൂറത്തുൽ ആറാഫിലെ തന്നെ 48-49 വചനങ്ങളിൽ കാണാം, വനാദ അസ്ഹാബുൽ അഅ്റാഫി റിജാല യഅ്റിഫൂനഹും യഅ്റിഫൂനഹും ബിസീമാഹും قَالُوا مَا أَغْنَى عَنْكُمْ جَمْعُكُمْ وَمَا كُنْتُمْ تَسْتَكْبِرُونَ وَنَادَى أَصْحَابُ الْأَعْرَافِ അഅ്റാഫിന്റെ ആളുകൾ, അഥവാ സൂറത്തുൽ അഅ്റാഫ് എന്ന അധ്യായത്തിൽ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ള ഒരു ഭാഗം, അവിടെയുള്ളവരെക്കുറിച്ചാണ് അഅ്റാഫ് എന്ന് പറയുന്നത്. അവർ കുറച്ചു കാലത്തിന് ശേഷം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞതിനു ശേഷം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരാകുന്നു. ആ അഅ്റാഫിലെ ആളുകൾ വിളിച്ചു പറയും, യഅ്റിഫൂനഹും, ആ ആളുകളെ അഥവാ ഈ നരകാവകാശികൾ ആയ ആളുകളെ ഈ അഅ്റാഫുകാർ തിരിച്ചറിയും, ബിസീമാഹും, അവരുടെ അടയാളം കൊണ്ട്. ഖാലു, അവർ ചോദിക്കും, മാ അഗ്നാ അൻകും, നിങ്ങൾക്കെന്ത് ഉപകാരമാണ് ചെയ്തത്, ജംഉകും വമാ കുന്തും തസ്തക്ബിറൂൻ, നിങ്ങളുടെ സമാഹരണം കൊണ്ട് നിങ്ങൾ പലതും സമ്പാദിച്ചുണ്ടാക്കിയല്ലോ, പലതും നിങ്ങൾ ഒരുക്കൂട്ടിയല്ലോ, അതുകൊണ്ട് എന്തുപകാരമാണ് നിങ്ങൾക്ക് ലഭിച്ചത്. നിങ്ങൾ അഹങ്കാരം കാണിച്ചത് കാരണവും അഹങ്കരിച്ചതുകൊണ്ടും നിങ്ങൾക്കെന്ത് ലഭിച്ചു.
5: അഹഉലല്ലദീന അഖസംതും ലായനാലുഹുമുല്ലാഹു ബിറഹ്മ ഉദുഖുലുൽ ജന്നത لا خوف عليكم ولا انتم تحزنون
4: اهؤلاء ഇക്കൂട്ടരാണോ, അല്ലദീന അഖസംതും, നിങ്ങൾ സത്യം ചെയ്തു പറഞ്ഞിരുന്നു, ലാ യനാലുഹുമുല്ലാഹു ബിറഹ്മ, അവർക്ക് അല്ലാഹു ഒരു കാരുണ്യവും ചെയ്യുകയില്ല എന്ന്. അല്ലാഹുവിൻ്റെ ഒരു കാരുണ്യവും അവർ നേടുകയില്ല എന്ന്. അങ്ങനെ നിങ്ങൾ പറഞ്ഞിരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവരോട് പറയപ്പെടുക, ഉദുഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നാകുന്നു. ലാ ഖൗഫുൻ അലൈക്കും, നിങ്ങൾക്ക് ഭയമില്ല. വലാ അൻതും തഹ്സനൂൻ, നിങ്ങൾ ദുഃഖിക്കുന്നവരുമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ ബുദ്ധിയെ തട്ടി ഉണർത്തിക്കൊണ്ട് ചിന്തിക്കുന്ന ആളുകളെ, അവരുടെ മനസ്സുകളെ ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ ഖുർആനിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പല സ്ഥലത്തും നടത്തിയത് കാണാൻ സാധിക്കും. പക്ഷേ എങ്ങനെയൊക്കെ എത്രയൊക്കെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞാലും അന്ധമായ അനുകരണം കാരണം ഖുർആനിനോടും സുന്നത്തിനോടും ശരിയായ കൂറും പ്രതിബദ്ധതയും കാണിക്കാത്തത് കാരണം ഇതൊന്നും ഈ ദുനിയാവിൽ വെച്ച് അത്തരം ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നത് ഖേദകരമായ കാര്യമാണ്. ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഹദീസിൻ്റെ പിൻബലത്തോടെയുള്ള വിശ്വാസവും കർമ്മങ്ങളുമാണ് നാളെ പരലോകത്ത് ഉപകരിക്കുക എന്നത് ഏത് സാധാരണ മനുഷ്യർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാകുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനിനെ പ്രമാണമായി സ്വീകരിച്ച ആ ഖുർആനിനെ എങ്ങനെയാണോ പ്രവാചകനും സ്വഹാബത്തും മനസ്സിലാക്കിയത് ആ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ മൻഹജു സലഫ് സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമാണ് നാളെ പരലോകത്ത് വിജയിക്കാൻ കഴിയുക എന്നത് വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. അല്ലാമ തോബരി റഹ്മത്തുള്ള പറയുന്നു, യഖൂലു അഹും ഫിന്നാരി ലാ നഅരിഫു മകാനഹും യഖൂലൂന അസാഗത് അബ്സാറുന അൻഹും ഫലാ നദരി ഐനഹും. അവർ തമ്മതമ്മിൽ പറയുകയാണ്, എവിടെയാണ് നമ്മൾ പിഴച്ചവരാണെന്ന് വിലയിരുത്തിയ ആളുകൾ? അവർ നരകത്തിൽ അവരെ കാണുന്നില്ലല്ലോ. അതല്ല, നമ്മൾക്ക് അവരെ കാണാൻ കഴിയാത്തത് കൊണ്ടാണോ അവർ നരകത്തിലെത്തിയിട്ടും നമ്മൾക്കവരെ കാണാൻ കഴിയാത്തത് കൊണ്ടാണോ? അതേപോലെ തന്നെ ഉസൈമീൻ റഹ്മുള്ള ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, അവരുടെ ആ ചോദ്യത്തിൻ്റെ മറുപടി, നമ്മൾക്കവരെ കാണാത്തത് കൊണ്ടാണോ? അതല്ല, നമ്മളവരെ പരിഹാസപാത്രമാക്കിയത് അത് നമ്മൾക്ക് പറ്റിയ തെറ്റാണോ എന്നാണല്ലോ അവർ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ മറുപടി, ഇന്നക്കും ഇത്തഹദ്തുമൂഹും സിഹ്രിയ, നിങ്ങൾ അവരെ പരിഹാസപാത്രമാക്കിയത് തെറ്റായിരുന്നു. വസഖർത്തും ബിഹിം വസ്തഹ്സഅത്തും ബിഹിം, നിങ്ങളവരെ പരിഹസിച്ചു, നിങ്ങളവരെ കളിയാക്കി. അതേപോലെ തന്നെ നിങ്ങൾ അവരെക്കുറിച്ച് വഴി പിഴച്ചവരാണെന്ന് വിലയിരുത്തി. അവരാകട്ടെ വഹും ബറാ ഉമ്മിൻഹു, നിങ്ങളുടെ ആരോപണങ്ങളിൽ നിന്ന് അവർ മുക്തരായിരുന്നു, അവർ സന്മാർഗികളായിരുന്നു, അവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസവും കർമ്മങ്ങളും സ്വീകരിച്ചവരായിരുന്നു. നിങ്ങൾ അവരെക്കുറിച്ച് വിലയിരുത്തിയത്, നിങ്ങൾ അവരെക്കുറിച്ച് ആക്ഷേപിച്ചത് നിങ്ങൾ പുത്തൻവാദികളാണ്, നിങ്ങൾ വഴി പിഴച്ചവരാണ് എന്നായിരുന്നു. അതേപോലെ തന്നെ അംസാഖത് അൻഹുമുൽ അബ്സാർ, അതല്ല ദൃഷ്ടികൾ അവരെ തൊട്ട് തെറ്റിപ്പോയിരിക്കുകയാണോ? യഅനി അബ്സാറുഹും ഫലം നറഹും വഹും ഫുഖറാഉൽ മുസ്ലിമീൻ കഅമ്മാരിൻ വബിലാലിൻ വസുഹൈബിൻ വസൽമാൻ. അതെ, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയുന്നില്ല, അവർ സ്വർഗാവകാശികളായിരിക്കുന്നു. നിങ്ങൾ അവരെക്കുറിച്ച് ദുർബലന്മാരെന്ന് വിലയിരുത്തിയിരുന്നല്ലോ. അമ്മാർ, ബിലാൽ, സുഹൈബ്, സൽമാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ തുടങ്ങിയ സ്വഹാബിമാരെക്കുറിച്ചൊക്കെ അങ്ങനെയാണല്ലോ നിങ്ങൾ വിലയിരുത്തിയിരുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളാണ് വഴിപഴച്ചവർ, നിങ്ങളാണ് പരിഹാസ്യർ. അതാണ് യഥാർത്ഥത്തിൽ അവർക്കുള്ള മറുപടി. ഇന്നും ഇത്തരത്തിൽ പറയുന്ന, ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. യഥാർത്ഥ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള പിൻബലമുള്ള ആദർശം സ്വീകരിക്കുന്നവരെക്കുറിച്ച് അവർ പുത്തൻവാദികളാണ്, വഴിപഴച്ചവരാണ് എന്നൊക്കെ പറയുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ, ചിന്തിക്കേണ്ട കാര്യമാണ് ഈ വചനം. സൂറത്തു സ്വാദിലെ 63-ാമത്തെ വചനം,
5: അത്തഖദ്നാഹും സിഖ്രിയൻ അം സാഗത് അൻഹുമുൽ അബ്സാർ. അത്തഖദ്നാഹും, നാം അവരെ ആക്കിയോ, സിഖ്രിയൻ പരിഹാസ്യം, പരിഹാസപാത്രം, അം അതല്ല, സാഗത് തെറ്റിപ്പോയോ, അൻഹും അവരിൽ നിന്ന്, അൽ അബ്സാർ ദൃഷ്ടികൾ. അപ്പോൾ നമ്മൾ അവരെ പരിഹാസപാത്രമാക്കിയത് ശരിയായിരുന്നില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. തുടർന്ന് 64-ാമത്തെ വചനം,
4: ഇന്ന ദാലിക ലഹഖു തഖാസുമു അഹ്ലിന്നാർ.
5: ഇന്ന ദാലിക, തീർച്ചയായും അത്,
4: ലഹഖുൻ, യഥാർത്ഥം തന്നെ അല്ലെങ്കിൽ വാസ്തവം തന്നെ, തഖാസുമു, കക്ഷിവഴക്കാണ്, വിവാദമാണ് അല്ലെങ്കിൽ തർക്കമാണ്, അഹ്ലിന്നാർ, നരകക്കാരുടെ.
5: അതായത് നിശ്ചയമായും അത് യഥാർത്ഥം തന്നെ, അതെ, നരകക്കാരുടെ ഇടയിൽ നടക്കുന്ന കക്ഷിവഴക്ക് അഥവാ വിവാദമാകുന്നു. ഇങ്ങനെ സംഭവിക്കുമെന്ന കാര്യം അള്ളാഹു മുൻകൂട്ടി നമുക്ക് പറഞ്ഞു തരികയാണ്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഇന്ന ഹാദല്ലദി അഖ്ബർനാക ബിഹി യാ മുഹമ്മദ്, പ്രവാചകരെ, താങ്കൾക്ക് നാം അറിയിച്ചു തന്നിരിക്കുന്ന കാര്യം, മിൻ തഖാസുമി അഹ്ലിന്നാർ ബഅദുഹും ഫീ ബഅദിൻ, നരകക്കാർ അന്യോന്യം തർക്കിക്കുന്ന കാര്യം, വലഅനി ബഅദിഹിം ലിബഅദിൻ, അന്യോന്യം ശപിക്കുകയും ചെയ്യുന്ന കാര്യം, ലഹഖുൻ, അത് സത്യമാകുന്നു, ലാ മിരിയത ഫീഹി വലാ ശക്ക, അത് സംശയമില്ല, അതിൽ സന്ദേഹത്തിന് അവകാശമില്ല. അതേപോലെ തന്നെ അന്നഹു യജിബു അലാ കുല്ലി അഹദിൻ അല്ലാ യഗ്തറ ബിസ്സാദ വൽ മത്ബൂഈൻ. ഈ വചനം നൽകുന്നൊരു വലിയ പാഠം, ഇത് നേതാക്കന്മാരെയും അനുയായികളെയും കണ്ടുകൊണ്ട് ആരും വഞ്ചിതരാകേണ്ട എന്ന കാര്യമാണ്. ബൽ യകൂനു ദഉബുഹു ദഉബു നഫ്സുഹു, അതാണ് അവരുടെ സമ്പ്രദായം. നേതാക്കന്മാരെ അന്ധമായി അനുകരിക്കുന്ന, അണ്ണാക്ക് തൊടാതെ അവർ പറയുന്നതെന്തും വിഴുങ്ങുന്ന ആളുകൾ ചിന്തിക്കണം. നാളെ പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം ഇങ്ങനെയാകുന്നു. ഈ സൂറത്തിൽ ഇതിനു മുമ്പും ഇതേപോലെ ആശയമുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. നമുക്ക് പ്രതിബദ്ധതയും കൂറും വേണ്ടത് ഖുർആനിനോടാണ്, സുന്നത്തിനോടാണ്. ഒരു പണ്ഡിതനെയും അന്ധമായി അനുകരിക്കാൻ, അന്ധമായി വിശ്വസിക്കാൻ, സ്വീകരിക്കാൻ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നില്ല. ആര് പറയുമ്പോഴും പ്രമാണത്തിൻ്റെ പിൻബലമുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത ഓരോ വിശ്വാസികൾക്കുമുണ്ട് എന്ന കാര്യം ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. 65-ാമത്തെ വചനം,

0: ഖുൽ, നീ പറയുക, ഇന്നമാ അന, നിശ്ചയമായും ഞാൻ, മുദീറുൻ, ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു. വമാമിൻ ഇലാഹിൻ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ, അൽ വാഹിദു, ഏകനായ, അൽ ഖഹാർ, സർവാധികാരിയായ. അതാണ് 65-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, നബിയെ നീ പറയുക, നിശ്ചയമായും ഞാൻ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു, ഏകനായ സർവാധിപതിയായ അല്ലാഹുവല്ലാതെ യാതൊരാരാധ്യനും ഇല്ല തന്നെ. അപ്പോ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കേണ്ട ഡ്യൂട്ടി, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം താക്കീതു നൽകുക എന്നത് മാത്രമാകുന്നു. ഖുർആൻ ആ കാര്യം പല സ്ഥലത്തും പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. നിർബന്ധിച്ച് ആരെയും മതത്തിലേക്ക് ചേർക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വം പ്രവാചകനില്ല. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതേപോലെ തന്നെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുക. പല അത്ഭുതങ്ങളും കാണിക്കാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനോട് ആവശ്യപ്പെട്ടപ്പോഴും അള്ളാഹു പ്രവാചകനോട് പറയാൻ വേണ്ടി പറഞ്ഞത് നബിയെ പറഞ്ഞേക്കുക, ഞാനൊരു താക്കീതുകാരൻ മാത്രമാകുന്നു എന്നാണ്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, യഖൂലുല്ലാഹു തആല ആമിറൻ റസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു തന്റെ പ്രവാചകനോട് കൽപ്പിക്കുന്നു, അൻ യഖൂല ലിൽ കുഫാരി ബില്ലാഹി അൽ മുശ്രിക്കീന ബിഹി അൽ മുകദ്ദിബീന ലി റസൂലിഹി, അള്ളാഹുവിൽ അവിശ്വസിക്കുന്ന, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന, പ്രവാചകനെ നിഷേധിക്കുന്ന ആളുകളോട് എന്താണ് പറയേണ്ടത്? ഇന്നമ അന മുൻദിറുൻ, ഞാനൊരു താക്കീതുകാരൻ മാത്രമാകുന്നു. ലസ്തു കമാ തസ്ഉമൂൻ, നിങ്ങൾ വാദിക്കും പോലെ ഞാൻ ആരല്ല, അത്ഭുതകരമായ എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കാൻ കഴിവുള്ളവനല്ല. തുടർന്ന് പറയുന്നു, വമാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ, ആരാധ്യൻ എന്ന് പറഞ്ഞാൽ അത് ഏകനും സർവാധിപതിയുമായിട്ടുള്ള അല്ലാഹു മാത്രമാകുന്നു. ഐ ഹുവ വഹ്ദഹു ഖദ് ഖഹറ കുല്ല ഷൈഇൻ വഗലബഹു, എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന, എല്ലാത്തിനെയും അതിജയിക്കുന്നവൻ അല്ലാഹു മാത്രമാകുന്നു. തൊബ്രി റഹ്മത്ത് പറയുന്നു, യഖൂലു തആല ലി നബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയോട് പറയുന്നു, ഖുൽ യാ മുഹമ്മദ് ലിമുശ്രിക്കി കൗമിക് ഇന്നമാ അന മുൻദിറുൻ ലക്കും യാ മഅശറ ഖുറൈശ്, ഹേ ഖുറൈശികളെ, ഞാൻ നിങ്ങൾക്കൊരു താക്കീതുകാരനാകുന്നു. അല്ലാഹുവിന്റെ ശിക്ഷ, ആ ശിക്ഷയെക്കുറിച്ചുള്ള ഒരു താക്കീതുകാരനാകുന്നു. ഉൻദിറുക്കും അദാബല്ലാഹ് വസഖതി, അല്ലാഹുവിന്റെ ശിക്ഷയെക്കൊണ്ടും അവന്റെ കോപത്തെക്കൊണ്ടും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് അവൻ നൽകിയ ശിക്ഷ, അത് നിങ്ങൾക്കും വരുന്നതിന് നിങ്ങൾ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതിനു മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. വമാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ, ആരാധ്യൻ എന്ന് പറഞ്ഞാൽ ഏകനും സർവാധിപതിയുമായ അല്ലാഹു മാത്രമാകുന്നു അതിന് അവകാശപ്പെട്ടവൻ. വമാമിൻ മഅബൂദിൻ തസ്ലുഹു ലഹു അൽ ഇബാദ വതൻബഗി ലഹു അർറുബൂബിയ ഇല്ലല്ലാ, ആരാധനയ്ക്ക് അർഹതപ്പെട്ടവൻ, അതേപോലെ തന്നെ റുബൂബിയത്തിന്, സൃഷ്ടികർത്തൃത്വം, രക്ഷാകർത്തൃത്വം അതിന് അവകാശപ്പെട്ടവൻ അല്ലാഹു മാത്രമാകുന്നു. എല്ലാ ശക്തികളും എല്ലാവരും ആരാധിക്കേണ്ടത് ഏകനും സർവാധിപതിയുമായ അല്ലാഹുവിനെ മാത്രമാകുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം, ഖുൽ യാ അയ്യുഹർ റസൂൽ ലിഹാ ഉലാഇൽ മുകദ്ദിബീൻ, ഈ വ്യാജവാദികൾക്ക്, അവരോട് നബിയെ നിങ്ങൾ പറയുക, ഇൻ ത്വലബു മിൻക മാ ലൈസ ലക വലാ ബിയദിക, അവർ താങ്കളോട് താങ്കളുടെ കൈവശമില്ലാത്ത, താങ്കളുടെ അടുക്കലില്ലാത്ത കാര്യം ചോദിച്ചാവശ്യപ്പെടുമ്പോൾ, ഇന്നമാ അന മുൻദിർ, ഞാനൊരു താക്കീതുകാരൻ മാത്രമാകുന്നു. മാ ഇന്ദി, നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും എന്റെ കൈവശമില്ല. വഅമ്മൽ അംറു ഫലില്ലാഹി തആല, കാര്യങ്ങളെല്ലാം അല്ലാഹുവിന്റെ അടുക്കലാകുന്നു. വലാക്കിന്നി ആമുറുക്കും വ അൻഹാക്കും വ അഹുസ്സുക്കും അലൽ ഖൈർ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ വിലക്കുന്നു, നന്മയിലേക്ക് ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു, അതാണ് എന്റെ ഉത്തരവാദിത്വം. പിന്നെ ആരാധനക്കർഹൻ ഏകനായ അള്ളാഹു മാത്രമാകുന്നു. അത് ഹാദാ തഖ്രീറുൻ ലിൽ ഉലൂഹിയ ബിഹാദൽ ബുർഹാനിൽ ഖാത്തിഉ വഹുവ വഹ്ദതുഹു തആല. അള്ളാഹു മാത്രമേ ആരാധനയ്ക്ക് അർഹനുള്ളൂ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അവൻ മാത്രമാണ് സർവാധിപതി, അവൻ മാത്രമാണ് ഏകനായിട്ടുള്ളവൻ എന്നതാകുന്നു. അതേപോലെ തന്നെ ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് മറ്റു ചില മുഫസ്സിറുകൾ പറയുന്നു, ഐ മാ മിൻ മഅബൂദിൻ ഹഖ്ൻ ഇല്ലല്ലാ, യഥാർത്ഥ ആരാധനയ്ക്ക് ആരാധ്യൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ അവൻ്റെ ഏകത്വത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നാം കഠിനമായി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 63 മുതൽ 65 കൂടിയ വചനങ്ങളാണ് ഇന്ന് ക്ലാസ് എടുത്തത്. അവിശ്വാസികൾ പരലോകത്ത് പരിതപിക്കുന്നു എന്ന വിഷയമായിരുന്നു ഈ ആയത്തുകളിൽ വിശദീകരിച്ചു നൽകിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു.
3: قَالَ لَقَدْ ظَلَمَكَ بِسُؤَالِ نَعْجَتِكَ إِلَى

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് തൻസീൽ. ഇന്ന് സൂറത്ത് മാഇദയിലെ 25 വചനം മുതൽ 120 വരെയുള്ള വചനങ്ങളാണ് തൻസീലിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസഹ്റാനി.
1: أعوذ بالله من الشيطان الرجيم.

നിങ്ങൾ കേട്ടത് തെൻസീൽ. ഇന്ന് സൂറത്ത് മാഇദയിലെ 25 മുതൽ 120 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹറാനി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സമാപിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്ത് സുമർ 47 മുതൽ 55 വരെയുള്ള വചനങ്ങൾ കുഞ്ഞു കാര്യങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് തോഹ അൽ ജുനൈദ്.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം സൂറത്ത് സൂമർ 47 മുതൽ 55 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

0: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം ആസ്വദിച്ചത് സൂറത്തു മുഅ്മിനൂൻ്റെ പാരായണമാണ്. നമുക്കായി പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് അൽ മുഖീത്.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്ക് ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 487-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 487-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽഗാമിദി.
1: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്‌വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
2: أعوذ بالله من الشيطان الرجيم
3: وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു മറിയമിലെ 88 മുതൽ 98 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ ഹഫിളഹുല്ല.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മധുരം ഖുർആൻ.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഓരോ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ മനഃപ്പാഠമാക്കുവാൻ സഹായിക്കുന്ന പ്രത്യേക പരിപാടിയാണ് ഹിഫ്ദുൽ ഖുർആൻ. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയ ഭാഗം ഒന്ന് പാരായണം ചെയ്ത് തുടങ്ങാം.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അള്ളാഹ്, ജസാകല്ലാഹു ഖൈറൻ. ഹിഫ്ദുൽ ഖുർആനിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.
2: وَلَ

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിനു പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിനു ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വ്യത്യസ്ത ഖാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഇന്ന് സൂറത്തുൽ ഖസസ്, സൂറത്തുൽ അങ്കബൂത്ത്, സൂറത്തുൽ അങ്കബൂത്ത് ഈ സൂറത്തുകളാണ് പാരായണം ചെയ്യപ്പെടുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

തൻസീൽ സമാപിക്കുന്നു. സൂറത്തുൽ ഖസസ്, സൂറത്തുൽ അൻകബൂത് ഈ സൂറത്തുകളാണ് ഇന്ന് പാരായണം ചെയ്യപ്പെട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 76 അധ്യായം സൂറത്തുൽ ഇൻസാൻ 1 മുതൽ 31 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി മുഹമ്മദ് അൽ ലുഹൈദാൻ.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഇരുപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീന് ശേഷം മീമ്, ഖൈറമ്മി. തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറം മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഖൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

42-ാമത്തെ ആയത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ദാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ദാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല, യഹൂദു അല്ല, യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്തഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്, സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ നുസുബ് സ്വാദിന് ബൊമ്മ് സീനെ കൊണ്ടല്ല വായിക്കണം, നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലൂടെ ചേർന്ന് വരണം. നുസുബീ യൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീനു ശേഷം യ വന്നാൽ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ശദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബീയൂഫിദൂൻ. അതുപോലെ തന്നെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آيتل خاشعة أبصارهم ترهقهم ذلة. ഇവിടെ ഖാശിഅതൻ ഖ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് ഖ എന്നതിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ ഐൻ ഖാശിഅ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും തൻവീനു ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീനു ശേഷം ഹംസ അല്ലെങ്കിൽ ഇളഹാറിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്. അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബാഇനെ ഖലഖല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ് തർഹഖുഹും അല്ല. ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم اليوم അല്ല യൗമാണ് യാ

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായമായ സൂറത്ത് ആലിംറാനിലെ 102 മുതൽ 115 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് റഅദ് അൽ ഖുർദി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ ആല ഇമ്രാനിലെ 53 മുതൽ 58 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് സൂറ ആൽ ഇംറാനിലെ 53 മുതൽ 58 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.

ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 71-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളിലും ആവർത്തിച്ചു പറയുന്ന ഒരു സംഭവമാണ് ഈ ആയത്ത് മുതൽ ഏതാനും ആയത്തുകളിൽ അല്ലാഹു വിശദീകരിക്കുന്നത്. അതായത്, അല്ലാഹു ഈ ഭൂമുഖത്ത് മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്ന വിവരം മലായിക്കത്തുകളോട് പറഞ്ഞ കാര്യമാണ് 71-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. ഇദ് ഖാല, പറഞ്ഞ സന്ദർഭം അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ, റബ്ബുക നിന്റെ റബ്ബ്, ലിൽ മലായിക്കത്തി മലക്കുകളോട്, ഇന്നി നിശ്ചയമായും ഞാൻ, ഖാലിഖുൻ സൃഷ്ടിക്കുന്നവനാണ് അല്ലെങ്കിൽ സൃഷ്ടിക്കുവാൻ പോകുന്നു, ബഷറ ഒരു മനുഷ്യനെ, മിൻ തീൻ കളിമണ്ണിൽ നിന്ന്. ഇതാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. അതായത്, നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, ഞാൻ കളിമണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെ അഥവാ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നു. പലപ്പോഴും നമ്മൾ ഈ സംഭവം കേൾക്കാറുള്ളതാണ്, മനുഷ്യരുടെ സൃഷ്ടി അത് അല്ലാഹു ആദമിലൂടെയാണ് ആരംഭിച്ചത്, ആദം അലൈഹിസ്സലാം തുവസ്സലാമിയിലൂടെ. അതല്ലാതെ ഏതെങ്കിലും ഭൗതികവാദികൾ പറയുന്നത് പോലെ ഏതെങ്കിലും മൃഗങ്ങൾ പരിണമിച്ച് ഉണ്ടായതാണ് മനുഷ്യവംശം എന്നത് ശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ പിൻബലമില്ലാത്ത കാര്യമാണ്. സൃഷ്ടാവായ അല്ലാഹുവിനാണല്ലോ സൃഷ്ടിപ്പിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള അവകാശമുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് വളരെ വ്യക്തമായി കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും, അല്ലാഹു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയിലൂടെയാണ് മനുഷ്യവംശത്തെ സൃഷ്ടിച്ചത് എന്നത്. ഇവിടെ ഈ പദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇദ് ഖാല, അതായത് പറഞ്ഞ സന്ദർഭം, നേരത്തെ സംഭവിച്ച ഒരു കാര്യം പറയുമ്പോഴാണ് അങ്ങനെ പ്രയോഗിക്കാറുള്ളത്. ഇദ് ഖാല, നേരത്തെ പറഞ്ഞ ആ സന്ദർഭം എന്നർത്ഥം. റബ്ബുക നിന്റെ റബ്ബ്, അത് നേർക്കു നേരെ അഭിസംബോധന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. എന്നാൽ എല്ലാ മനുഷ്യരോടുമായിട്ടാണത് പറയുന്നത്. ലിൽ മലായിക്ക, മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ അതിവിശിഷ്ടരായ ഒരു വിഭാഗമാണല്ലോ മലായിക്കത്തുകൾ. വിശുദ്ധ ഖുർആൻ ആ കാര്യം പല ഭാഗത്തും എടുത്തു പറയുന്നുണ്ട്. മലായിക്കത്തുകളുടെ പ്രത്യേകത, സദാസമയം അല്ലാഹുവിനെ ഇബാദത്തെടുത്തുകൊണ്ട് അതിനു മാത്രം സമയം കണ്ടെത്തുന്ന, അതുമാത്രം ചെയ്യുന്ന, പിന്നെ അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഒരു വിഭാഗമാണ് അല്ലാഹുവിൻ്റെ മലായിക്കത്തുകൾ. മനുഷ്യരെപ്പോലെയല്ല, ഒരുപാട് വ്യത്യാസങ്ങൾ, പ്രത്യേകതകൾ അവർക്കുണ്ട്. ഖുർആനും ഹദീസും ആ വിഷയം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈമാൻ കാര്യങ്ങളിൽ, വിശ്വാസ കാര്യങ്ങളിൽ ഒരു കാര്യമാണ് അൻ തുഅ്മിന ബിൽ മലായിക്ക, മലായിക്കത്തുകളിൽ വിശ്വസിക്കുക എന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ വിശ്വസിക്കാൻ നമുക്ക് പാടില്ല. ഉദാഹരണമായി, മക്കയിലെ മുശ്രിക്കുകൾ മലായിക്കത്തുകളെക്കുറിച്ച് പറഞ്ഞിരുന്നത് അത് അല്ലാഹുവിൻ്റെ പെൺമക്കളാണ് അവർ എന്നതാണ്. ഖുർആൻ അത് കണക്കിന് വിമർശിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ചില മതങ്ങളിൽ ദേവതകളായി മലായിക്കത്തുകളെ പരിചയപ്പെടുത്താറുണ്ട്. അതും തെറ്റാകുന്നു. എന്നാൽ അല്ലാഹു എന്താണോ അവരെക്കുറിച്ച് പറഞ്ഞത്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ മലായിക്കത്തുകളെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത്, ആ കാര്യങ്ങളാണ് നാം സത്യസന്ധമായി കൃത്യമായി വിശ്വസിക്കേണ്ടത്. ഒരു വിശ്വാസ കാര്യത്തിലും അന്ധവിശ്വാസം കൂട്ടിക്കലർത്താൻ, പ്രമാണവിരുദ്ധമായ വിശ്വാസം വെച്ചു പുലർത്താൻ ഒരിക്കലും തന്നെ വിശ്വാസം

0: സ്ത്രീകൾക്ക് പാടുള്ളതല്ല. അത് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ അള്ളാഹു പറഞ്ഞ കാര്യം, ഇന്നി ഖാലിഖുൻ, തീർച്ചയായും ഞാൻ സൃഷ്ടിക്കുന്നവനാണ്. ഇന്നി ഖാലിഖുൻ ബശറ, മനുഷ്യവർഗത്തെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ. മിൻ തീൻ, അവിടെ ഖിറാഅത്ത് ശ്രദ്ധിക്കണം, മിൻ തീൻ, കളിമണ്ണിൽ നിന്ന്. ഖുർആനിൽ പല സ്ഥലത്തും പ്രയോഗിച്ച ഒരു പ്രയോഗമാണ്, ഉപയോഗിച്ച ഒരു പദമാണ് തീൻ എന്നത്, കളിമണ്ണ് എന്നത്. അപ്പം അതാണ് ആ 71-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. വിശദീകരണം ആവശ്യമില്ലാത്ത വിധം പലപ്പോഴും നമ്മൾ കേൾക്കാനുള്ള ഒരു കാര്യം കൂടിയാണത്. തുടർന്ന് 72-ാമത്തെ വചനം, ഫഇദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി وَنَفَخْتُ فِيهِ مِنْ رُوحِي فَقَعُوا لَهُ سَاجِدِينَ فَإِذَا سَوَّيْتُهُ അങ്ങനെ ഞാൻ അവനെ ശരിപ്പെടുത്തിയാൽ അല്ലെങ്കിൽ രൂപപ്പെടുത്തിയാൽ فَإِذَا سَوَّيْتُهُ وَنَفَخْتُ ഞാൻ ഊതുകയും ചെയ്താൽ فِيهِ അവനിൽ മിർ റൂഹി എൻ്റെ ആത്മാവിൽ നിന്നും. ആത്മാവിൻ്റെ അധികാരി അള്ളാഹുവാണല്ലോ, ആത്മാവ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണല്ലോ. ഖുർആൻ ആ കാര്യം പല ഭാഗത്തും എടുത്തു പറയുന്നുണ്ട്. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, അവർ താങ്കളോട് ചോദിക്കുന്നു ആത്മാവിനെക്കുറിച്ച്. നബിയെ പറയുക, റൂഹ് എന്നത് എൻ്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാകുന്നു. ഇവിടെ അള്ളാഹു പറയുന്നു മിർ റൂഹി, എൻ്റെ ആത്മാവിൽ നിന്നും. തുടർന്ന് പറയുന്നു ഫഖഉ, അപ്പോൾ നിങ്ങൾ വീഴുവീൻ, ലഹു അവന് സാജിരീൻ, സുജൂദ് ചെയ്യുന്നവരായി അല്ലെങ്കിൽ സാഷ്ടാംഗം നമിക്കുന്നവരായി. അപ്പോൾ അള്ളാഹു അവൻ്റെ ഒരു സുന്നത്ത്, അള്ളാഹു ചെയ്തൊരു കാര്യം അള്ളാഹു പറയുന്നു, ഫഇദാ സവ്വൈതുഹു, അങ്ങനെ ഞാൻ അവനെ രൂപപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ശരിപ്പെടുത്തിയാൽ. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച ഒരു രൂപത്തിൽ അള്ളാഹു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് രൂപം നൽകി. വനഫഖ്തു ഫീഹി മിർ റൂഹി, എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ അവനിൽ ഊതുകയും ചെയ്താൽ. പിന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന ഫഖഉ, അപ്പോൾ നിങ്ങൾ വീഴുവീൻ, ലഹു അവന് സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരായി. ഇതാണ് 72-ാമത്തെ വചനം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു പറഞ്ഞു, വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദു ലി ആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത്. വഇദ് ഖുൽനാ ലിൽ മലായിക, മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം, ഉസ്ജുദു ലി ആദം, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുവീൻ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സുജൂദ് എന്നത് ഇബാദത്തിൻ്റെ ഗണത്തിൽപ്പെട്ട ഒരു കാര്യമാകുന്നു. എന്നാൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു ചെയ്യാൻ വേണ്ടി പറഞ്ഞ, മലക്കുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സുജൂദ് ഇബാദത്തിൻ്റെ ഗണത്തിൽപ്പെട്ട ഒരു സുജൂദല്ല. അതൊരു വണക്കം കാണിക്കൽ മാത്രമാണെന്നത് ആർക്കും തർക്കമില്ലാത്ത കാര്യമാകുന്നു. ഇവിടെ പലപ്പോഴും അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയോടും, അവർ അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, മലായിക്കത്തുകളാകട്ടെ, ജിന്നുകളാകട്ടെ, മലക്കുകളാകട്ടെ, ഒരു തരത്തിലും അവരോട് പ്രാർത്ഥിക്കാനോ അവരെ ആരാധിക്കാനോ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഗണ്ഡിതമായി പഠിപ്പിക്കുന്നൊരു അധ്യാപനമാണ്. പക്ഷെ ഖേദകരമായ കാര്യം, മുസ്ലിം സമൂഹത്തിൽ വലിയ ഒരു വിഭാഗം അള്ളാഹുവല്ലാത്ത മറ്റു പലരോടും വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഞങ്ങൾ അവർ അള്ളാഹുവാണെന്നോ അള്ളാഹുവിനെപ്പോലെ സഹായിക്കുന്നവരാണെന്നോ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ അവരോട് ഇസ്തിഗാസയാണ് നടത്തുന്നത് അല്ലെങ്കിൽ തവസ്സുലാണ് ചെയ്യുന്നത് എന്നൊക്കെ അത്തരം പേരുകളിട്ടുകൊണ്ടാണ് ബദരീങ്ങളെ, മുഹിയദ്ദീൻ ഷെയ്ഖെ, അല്ലെങ്കിൽ അതുപോലെയുള്ള ദുആകളൊക്കെ നമ്മുടെ ആളുകൾ നടത്താറുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ പാടുള്ള, അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കാൻ പാടുള്ള ഏത് കാര്യം ഏതൊരാളോട് ചെയ്താലും അത് ശിർക്കാണെന്ന കാര്യം ഖുർആനും ഹദീസും ഗണ്ഡിതമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന ഖുർആനിക അധ്യാപനങ്ങൾ സമൂഹത്തോട് പറയുമ്പോൾ ചില തൽപര കക്ഷികൾ അവർ പറയാറുണ്ട്, ഇത് ഇബിലീസിൻ്റെ വാദമാകുന്നു. കാരണം ഇബിലീസ് പറഞ്ഞുവത്രേ, അള്ളാഹുവിന് അള്ളാഹു മലായിക്കത്തുകളോട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ, അള്ളാഹുവേ ഞാൻ നിനക്ക് മാത്രമേ സുജൂദ് ചെയ്യൂ എന്ന് ഇബ്ലീസ് പറഞ്ഞുവെന്നാണ് അവർ വാദിക്കുന്നത്, അവർ ജൽപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ പറയുന്ന കളവാണത്. ഒരിക്കലും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ഒരു സൂറത്തിലും, ഇപ്പോൾ ഈ സംഭവം സൂറത്തുൽ ആറാഫ്, സൂറത്തുൽ ബക്കറ, അങ്ങനെ ധാരാളം സൂറത്തുകളിൽ ഈ സംഭവം അള്ളാഹു പറയുന്നുണ്ട്, ആവർത്തിച്ച് പറ. പക്ഷേ ആ പറയുന്നിടത്തൊന്നും തന്നെ ഇബിലീസ് അള്ളാഹുവെ ഞാൻ നിനക്ക് മാത്രമേ സാഷ്ടാംഗം നമിക്കൂ എന്ന് പറഞ്ഞതായി കാണാൻ സാധ്യമല്ല. അവൻ പറഞ്ഞ കാരണം, ഞാൻ ആദമിനേക്കാൾ ഞാൻ മഹത്വമുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ ആദമിന് സാഷ്ടാംഗം നമിക്കാൻ തയ്യാറില്ല എന്നാണ് അവൻ വാദിച്ചത് പറഞ്ഞത്. ഏതായിരുന്നാലും ഇവിടെ അള്ളാഹുവിൻ്റെ വചനം വളരെ വ്യക്തമാണ്. ഫഇദാ സവ്വൈതുഹു, അങ്ങനെ ഞാൻ അവനെ ശരിപ്പെടുത്തിയാൽ, വനഫഖ്തു, ഞാൻ ഊതുകയും ചെയ്താൽ, ഫീഹി, അവനിൽ, മിർ റൂഹി, എൻ്റെ ആത്മാവിൽ നിന്നും, ഫഖഉ, അപ്പോൾ നിങ്ങൾ വീഴുവീൻ, ലഹു സാജിദീൻ, അവന് സുജൂദ് ചെയ്യുന്നവരായി. അതാണ് 72-ാമത്തെ വചനം. തുടർന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് തുടർന്നുള്ള ഏതാനും വചനങ്ങൾ. 73-ാമത്തെ വചനം, ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഊൻ, ഫസജദൽ മലായിക, അപ്പോൾ മലക്കുകൾ സുജൂദ് ചെയ്തു, കുല്ലുഹും, അവരെല്ലാം, അജ്മഊൻ, മുഴുവൻ, അപ്പോൾ മലക്കുകളെല്ലാവരും മുഴുവനും സുജൂദ് ചെയ്തു. അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കാത്തവരാണ് മലായിക്കത്തുകളെന്ന് അള്ളാഹു മലായിക്കത്തുകളെ വിശേഷിപ്പിച്ചതായി സൂറത്തു തഹരീമിൽ കാണാൻ സാധിക്കും. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് എതിർ പ്രവർത്തിക്കാത്തവരാകുന്നു അവർ. മാത്രമല്ല, അള്ളാഹു എന്തു പറഞ്ഞാലും, വയഫ്അലൂന മാ യുമറൂൻ, അവർ അത് കൃത്യമായി പ്രാവർത്തികമാക്കുന്നവരാകുന്നു. അതാണ് 73-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, ഫസജദൽ മലായിക, അപ്പോൾ മലക്കുകൾ സുജൂദ് ചെയ്തു. ഖുർആൻ അക്കാര്യം സൂറത്തുൽ ബഖറയിലും മറ്റു പല സൂറത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട്. അല്ലാഹ് കൽപ്പിച്ചപ്പോൾ പിന്നെ അവർ ഒരിക്കലും തന്നെ വൈമനസ്യം കാണിച്ചില്ല. അങ്ങനെ വൈമനസ്യം കാണിക്കുന്ന പ്രകൃതമല്ല അവർക്കുള്ളത്. അത് ഖുർആൻ പല ഭാഗത്തും പറയുന്ന കാര്യമാണ്. കുല്ലുഹും അജ്മഊൻ, അവരെല്ലാവരും. അതാണ് 73-ാമത്തെ വചനം. വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ്. തുടർന്ന് 74-ാമത്തെ വചനം, ഇല്ലാ ഇബ്ലീസ് അസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ, ഇസ്തക്ബറ, അവൻ അഹംഭാവം അഥവാ ഗർവ് നടിച്ചു. അതാണ് ഇസ്തക്ബറ, അവൻ അഹംഭാവം നടിച്ചു അല്ലെങ്കിൽ ഗർവ് നടിച്ചു. വകാന, അവൻ ആകുന്നു, അവൻ ആയിരുന്നു, മിനൽ കാഫിരീൻ, അവിശ്വാസികളിൽപ്പെട്ട. ഇബിലീസ് ഒഴികെ അവൻ ഗർവ് നടിച്ചു, അവൻ അവിശ്വാസികളിൽപ്പെട്ടവനാകുന്നു. അതാണ് 74-ാമത്തെ വചനം. ഈ ഇബിലീസ് ശപിക്കപ്പെട്ടവനാവാനുള്ള കാരണം അതും ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനയെ അവൻ ധിക്കരിച്ചു എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇത് മനുഷ്യകുലത്തിന് ഒരു വലിയ പാഠമാണ്. അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചാൽ ആ ആളുകൾ ഈ ഇബിലീസിൻ്റെ കൂടെ, അവൻ്റെ അനുയായികളുടെ കൂടെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അഹങ്കാരമെന്നത് ഒരിക്കലും തന്നെ ഒരു മനുഷ്യനും ഭൂഷണമല്ല എന്ന കാര്യം ഖുർആനും ഹദീസും വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും മനസ്സിൽ അണു അളവ് അഹങ്കാരമുണ്ടായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വഹാബത്തിന് സംശയം വന്നു. അഹങ്കാരത്തിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ഒരാളുടെ വസ്ത്രം നന്നായിരിക്കണമെന്നും ഒരാൾ ധരിക്കുന്ന ചെരുപ്പ് നന്നായിരിക്കണമെന്നും ആഗ്രഹിച്ചാൽ അത് അഹങ്കാരത്തിൽപ്പെടുമോ? പ്രവാചകൻ പറഞ്ഞു, ഇല്ല. അൽ കിബറു ബത്തറുൽ ഹഖ്ഖി വഗംതുന്നാസ്, അഹങ്കാരമെന്ന് പറഞ്ഞാൽ സത്യത്തെ നിരാകരിക്കലാകുന്നു. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ നിസ്സാരമായി കാണലാകുന്നു. ഈ രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഭാവമുണ്ടായാൽ നാം ഭയപ്പെടണം. അത് അഹങ്കാരമാണ്, നാം ഒഴിവാക്കേണ്ട സ്വഭാവമാകുന്നു. മനുഷ്യനെ വഴിപഴപ്പിക്കാൻ വേണ്ടി, മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി കണഞ്ഞു ശ്രമിക്കുന്ന പിശാച് അവൻ്റെ മനസ്സിൽ അഹങ്കാരമുണ്ടാക്കാൻ ശ്രമിക്കുമെന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പല സ്ഥലത്തും പറയുന്ന കാര്യമാണ്, വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ, നിങ്ങൾ പിശാചിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നിങ്ങളെ നിങ്ങളുടെ പ്രത്യക്ഷനായ ശത്രുവാകുന്നു അവൻ. അതേപോലെ തന്നെ ഖുർആൻ പറയുന്നു, ഫത്തഖിദൂഹു അദുവ്വാ, നിങ്ങളെ നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണണം. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അഹങ്കാരം നാമ്പെടുക്കുമ്പോൾ തന്നെ നാം അത് തിരിച്ചറിയണം. ഇല്ല, അഹങ്കരിക്കാനുള്ള അവകാശം എനിക്കില്ല, അത് നരകാവകാശിയാക്കാൻ കാരണമാകും എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അതാണ് ആ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം. ഇല്ല ഇബ്ലീസ് അസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഖിറാഅത്തിൽ ശ്രദ്ധിക്കണം, അവിടെ നീട്ടേണ്ട ഭാഗമുണ്ട്. ഒന്ന്, ഇല്ല ഇബ്ലീസ് അസ്തക്ബറ, ഇബ്ലീസ ഇസ്തക്ബറ എന്ന് ഓതുന്നത് പാരായണ നിയമപ്രകാരം തെറ്റാണ്. ഓതേണ്ടത് ഇല്ല ഇബ്ലീസ് അസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അവിടെ ഹംസ ഇസ്തക്ബറ എന്നിടത്ത് ഹംസ ഇല്ലാത്തതുകൊണ്ട് ഹംസ കൊടുത്തുകൊണ്ട് ഓതുന്നത് നിയമപ്രകാരം തെറ്റാകുന്നു. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ വചനത്തിൽ പറഞ്ഞ കാര്യം, ഇബ്ലീസ് ഒഴികെ അവൻ ഗർവ് നടിച്ചു, അവൻ അവിശ്വാസികളിൽപ്പെട്ടവനാകുന്നു. അതാണ് ആ വചനം. തുടർന്ന് 75-ാമത്തെ വചനം, ഖാല യാ ഇബ്ലീസ് മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖത്ത് അൻതസ്ജുദ ലിമാ ഖലഖത്തു ബിയദയ്യ അസ്തക്ബർത അം കുൻത മിനൽ ആലീൻ. ഖാല, അവൻ പറഞ്ഞു, അഥവാ അള്ളാഹു പറഞ്ഞു, യാ ഇബ്ലീസു, ഹേ ഇബ്ലീസ്, മാ മനഅക, നിന്നെ മുടക്കിയതെന്ത്, തടസ്സപ്പെടുത്തിയതെന്ത്, അൻതസ്ജുദ, നീ സുജൂദ് ചെയ്യുന്നതിന്, ലിമാ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചതിന്, ബിയദയ്യ, എൻ്റെ ഇരു കൈകളാൽ അല്ലെങ്കിൽ കൈകൾ കൊണ്ട്, അസ്തക്ബർത, അവിടെ ഖിറാഅത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അ അസ്തക്ബർത എന്നതാണ് അസ്തക്ബർത എന്നതായി മാറിയത്. അപ്പോൾ അ എന്ന ചോദ്യം അവിടെ, അല്ലെങ്കിൽ ഹംസ അവിടെ ശ്രദ്ധിച്ച് പറയണം. അസ്തക്ബർത, നീ ഗർവ് നടിച്ചുവോ, അം കൂത, അതല്ല നീ ആയോ ആണോ, മിനൽ ആലീൻ, ഉന്നതരിൽ ഉയർന്നവരിൽ, ഉദ്ദേശിക്കുന്നത് ഔന്നത്യം നടിച്ചവരിൽ എന്നാണ്. അപ്പോൾ ആ വചനം നാം ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. ഖാല യാ ഇബ്ലീസ് മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഖലഖ്തു അല്ല ഖലഖ്തു. ഹുറൂഫുൽ ഖൽഖല നിങ്ങൾ കേട്ടിരിക്കും, തജ്വീദ് ക്ലാസ്സിൽ പഠിച്ചിരിക്കും. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് തന്നെ ഓതണം. ലിമാ ഖലഖ്തു ബിയദയ്യ അസ്തക്ബർത്ത് അസ്തക്ബർത്ത അം കുൻത മിനൽ ആലീൻ. അവൻ അഥവാ റബ്ബ് പറഞ്ഞു, ഹേ ഇബ്ലീസ്, എൻ്റെ കരങ്ങളാൽ ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയതിന് സുജൂദ് ചെയ്യാൻ നിന്നെ മുടക്കിയത് എന്താണ്? നീ ഗർവ് നടിച്ചുവോ, അതല്ല നീ ഉന്നതന്മാരിൽപ്പെട്ടവനാണോ? അതാണ് ആ വചനത്തിൻ്റെ അർത്ഥം. ഇൻഷാ അള്ളാ അതിൻ്റെ ചെറിയൊരു വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല വിനയമുള്ള അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ, ഇബാദുർ റഹ്മാൻ എന്ന് അള്ളാഹ വിശേഷിപ്പിച്ച ആ ഗണത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഹങ്കാരികളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 71 മുതൽ 75 കൂടി വചനങ്ങളാണ് നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم.

0: الخير فتنة وإلينا ترجعون.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 21 സൂറ അംബിയ 11 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് യൂസഫ് അസ്സഈദ്.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി ഖുർആൻ ടെലിക്യൂസ്. കൂട്ടുകാരോടൊപ്പം ചേരുന്നത് ഷഹനാസ് ചാത്തോത്ത് ആൻഡ് സുഹൈൽ ഇമ്പിച്ചിക്കോയ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിന്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. പീസ് റേഡിയോയുടെ എല്ലാ മാന്യ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ദമാം സ്റ്റുഡിയോയിൽ നിന്നും ഷഹനാസ് ചാത്തോത്ത്, എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സുഹൈൽ ഇമ്പിച്ചിക്കോയ. ഇൻഷാ അല്ലാ, ഒരുപാട് കൂട്ടുകാർ സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കാറുണ്ട്. അതും ഖുർആൻ നല്ലവണ്ണം മനഃപ്പാടമാക്കിയ, നന്നായി ഓടാൻ അറിയാവുന്ന കുട്ടികൾ വിളിക്കുമ്പോൾ അവർ മത്സരത്തിൽ വിജയികളായി പോകുമ്പോൾ വളരെ സന്തോഷം നൽകുന്നു. ഇൻഷാ അല്ലാ, അത് പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും, അവർക്കും ഒരു പ്രചോദനമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കട്ടെ, നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോവാം. വാലിക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ഇതാരാ വിളിക്കുന്നത്?
6: നാദിർ
5: അല്ലേ? നാദിർ മോനെ എവിടുന്നാ വിളിക്കുന്നത്? ദമാമിൽ നിന്ന് അല്ലേ? ഓക്കെ. നാദിർ ഇവിടെ ദമാം സ്റ്റുഡിയോയിൽ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നോ പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക്? ആദ്യമായിട്ടാണ് അല്ലേ? ആ ഓക്കെ. നാദിർ എത്രയിലാ പഠിക്കുന്നത് മോന്? സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ അല്ലേ? ആ ഓക്കെ ഓക്കെ. ഖുർആൻ എവിടെ വരെ പഠിച്ചിട്ടുണ്ട് മോന് കാണാതെ?
6: ഖുർആൻ ശംസ് വരെ.
5: ഓക്കെ. എവിടെയാ പഠിക്കുന്നത്? എവിടെയാ? ഐ സി സി ദമാം അല്ലേ? ആ ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടത്തെ മത്സരത്തെ കുറിച്ചൊക്കെ അറിയാവോ മോന്? എങ്ങനെയാണ്? ഏ, ഈ പ്രോഗ്രാം കേൾക്കാറുണ്ടോ? ആ ഓക്കെ. അപ്പൊ കുറച്ചൊക്കെ അറിയാം മോന് നന്നായിട്ട് അല്ലേ ഈ പ്രോഗ്രാമിനെ കുറിച്ച്. ഇവിടെ ഒരുപാട് കുട്ടികൾ സൗദി അറേബ്യയിൽ നിന്നുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ, മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി വിളിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ ഇവിടുന്ന് ചോദിക്കുള്ളൂ കേട്ടോ. മോനെ എവിടം വരെ ഖുർആൻ അറിയോ കാണാതെ ആ ഭാഗങ്ങളിൽ നിന്ന് മാത്രം ചോദിക്കൂ കേട്ടോ. ഓക്കെ. അതുപോലെ ഇവിടുന്ന് ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾക്കും മോന് തെറ്റാതെ ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം ലഭിക്കും. ഓക്കെ
6: ഓക്കെ.
5: ഇതൊന്നും കൂടാതെ ഇവിടുന്ന് മൂന്ന് തവണയും വിളിച്ച്, തുടർച്ചയായിട്ട് മൂന്ന് തവണ വിളിച്ച് മൂന്ന് തവണയും തോൽക്കാതെ വിജയിക്കുകയാണെങ്കിൽ വേറെ സമ്മാനം തരും. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ മത്സരം ആരംഭിക്കാം. അതിനു മുമ്പ് നദീർ മോനെ എവിടെയാ നാട്ടില്? കോഴിക്കോട് അല്ലേ? കോഴിക്കോടല്ലേ പറഞ്ഞത്? ആ ഓക്കെ ഓക്കെ. ഇവിടെ ആരൊക്കെ ഉള്ളത് വീട്ടില്? ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, പിന്നെ ഒരു സിസ്റ്ററും ബ്രദറും. കറക്റ്റ് അല്ലേ? ഓക്കെ. അവരൊക്കെ മൂത്ത ആളാണോ അതോ നദീറാണോ മൂത്ത ആള്? നദീറാണോ ഏറ്റവും വലിയ ആള് അല്ലേ? അല്ല. ഓക്കെ, എനിവേ നമുക്ക് ഇന്നത്തെ മത്സരം ആരംഭിക്കാം. ഓക്കെ ഓക്കെ. നദീർ ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ നിന്ന് മോനിക്ക് ഒരു സൂറത്തിൽ ആയത്ത് ഓതി കേൾപ്പിച്ചു തരും, അതിനെ ബാക്കി നദീർ ഓതണം തെറ്റാതെ. ഓക്കെ ശരി, ശ്രദ്ധിച്ച് കേട്ടോളൂ മോന്.
7: أعوذ بالله من الشيطان الرجيم

ഓക്കെ, നാദിർമോൻ, ആ കറക്റ്റാണ് കേട്ടോ, ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ചോദ്യത്തിന് നാദിർ കറക്റ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, തെറ്റാതെ ഓതിയിരിക്കുകയാണ്. അപ്പം രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, നാദിറിന് ഇവിടെ നിന്ന് രണ്ട് ആയത്ത് ഓതി കേൾപ്പിച്ചു തരും. നാദിർ അതേത് സൂറത്തിലുള്ള ആയത്തുകളാണെന്ന് പറയണം. റെഡി? ഓക്കെ.

0: وإنه على ذلك لشهيد.
1: ഏത് സൂറത്തിലുള്ളതാണത്? സൂറത്തുൽ ആദിയാത്ത് അല്ലേ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഉത്തരവും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. മൂന്നാമത് ഇവിടെ നിന്ന് ഒരു സൂറത്തിന്റെ പേര് പറഞ്ഞു തരും, മോൻ അത് ഓതണം. ഓക്കെ ഓക്കെ, നോക്ക.
0: സൂറത്തു തീൻ.
2: والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا

0: ഓക്കെ, കറക്റ്റാണ് കേട്ടോ. അത് ആദ്യം നദീർ ഓതിയ സമയത്ത് ഇവിടെ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയുന്നില്ലായിരുന്നു, അവസാന ഓതിയ ആയത്തുകൾ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം നദീർ ഇവിടുന്ന് ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. വളരെ ഈസി അല്ലേ, അല്ലേ? ഓക്കെ, അപ്പം ഇത് നദീർ മോന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ പ്രോഗ്രാമുണ്ട് ഇവിടെ, ഇങ്ങനെ നമുക്ക് അറിയാവുന്ന ഭാഗത്തുനിന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ, നമ്മൾ മത്സരത്തിൽ പങ്കെടുത്ത സമ്മാനം ലഭിക്കും. ഓക്കെ, ഇൻഷാല്ലാ, മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ മറ്റ് മൂന്ന് മത്സരങ്ങളിൽ പങ്കെടുത്ത് തുടർച്ചയായിട്ട് വിജയിക്കുകയാണെങ്കിൽ വീണ്ടും സമ്മാനം തരും, നല്ല സമ്മാനം. ഓക്കെ, അതും കൂടി പറയണം കേട്ടോ. അതുപോലെ തന്നെ മോൻ നന്നായി പഠിക്കണം, ഖുർആൻ പഠിക്കണം. ഇവിടെ ഒരുപാട് കുട്ടികൾ, കൊച്ചു കൂട്ടുകാർ വളരെ നന്നായിട്ട് കൂടുതൽ കൂടുതൽ സൂറത്തുകൾ പഠിച്ചുകൊണ്ട് വിളിക്കാറുണ്ട്. അതുപോലെ നദീർ മോനും ഇനിയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ വലിയ സൂറത്തുകളിൽ നിന്നൊക്കെ മത്സരത്തിൽ പങ്കെടുക്കാൻ, അപ്പം കൂടുതൽ പഠിക്കണം കേട്ടോ. മറക്കരുത് കേട്ടോ, ഇത് എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം. അവിടെ ഖുർആൻ ക്ലാസ്സിന് പങ്കെടുക്കുന്നുണ്ടോ മോന്? ഖുർആൻ പഠിക്കുവാനുള്ള എന്തെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല. ഇൻഷാല്ലാ അങ്ങനെ അവസരങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കണം. എന്നിട്ടൊരു ഒരു നമ്മുടെ സ്കൂൾ പഠനം പോലെ തന്നെ ഖുർആൻ കാണാതെ പഠിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കരുത് കേട്ടോ. ഇൻഷാല്ലാ അത്തരം അവസരങ്ങൾ ഉണ്ടെങ്കിൽ നദീർ മോന്റെ ഉപ്പാനോട് പറയണം, മറക്കരുതേ. ഓക്കെ, അപ്പൊ ഇനിയും കൂടുതൽ പഠിക്കുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ നദീർ മോനെയും നദീർ മോന്റെ എല്ലാ സഹോദരങ്ങളെയും മാതാപിതാക്കളെ എല്ലാവർക്കും നല്ല അനുഗ്രഹം ചൊരിയട്ടെ. അപ്പൊ ഇനിയും വിളിക്കുക, സമ്മാനങ്ങൾ എത്തിച്ചു തരും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സലാം.
0: ആരാണ് ഇത് വിളിക്കുന്നത്?
1: ബിലാൽ ഫൈസൽ.
0: ഈ കുഞ്ഞു ശബ്ദം കേട്ടപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ബിലാൽ മോന് സുഖം തന്നെയല്ലേ? ഓ, വേറെന്തൊക്കെയാ വിശേഷങ്ങൾ അവിടെ?
1: നല്ല വിശേഷം.
0: അപ്പൊ നമുക്ക് ഇന്നത്തെ മത്സരം ആരംഭിക്കാം. ഓക്കെ, ബിലാലിന് ഒരു ജുസു അല്ലേ അറിയുന്നത്, അല്ലേ അമ്മ ജുസു?
1: ഞാന് പഠിച്ചിട്ട് മുഴുക്കുന്നു തുടങ്ങി.
0: ഓക്കെ ഓക്കെ, എന്താന്നറിയോ, എപ്പോഴും ബിലാല് മുമ്പ് വിളിക്കുന്ന കുട്ടിയല്ലേ, അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ഉയർന്ന ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ബിലാലിന് അത് നല്ലൊരു പരിചയമാവും. ഓക്കെ, അപ്പം നമുക്ക് ഇനിയും സമ്മാനങ്ങൾ വാങ്ങിക്കണ്ടേ? നല്ലേ, ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ നിന്നൊരു രണ്ട് ആയത്തുകൾ ഓതി തരും ബിലാൽ മോൻ, അതിനെ തുടർന്നുള്ള ആയത്തുകൾ ഓതണം തെറ്റാതെ. റെഡി? ഓക്കെ, കേട്ടോളൂ.
2: أعوذ بالله من الشيطان الرجيم.

0: تقولون؟
1: أم عندكم الغيب فهم يكتبون؟
0: أم عندهم الغيب فهم يكتبون؟
1: هم يكتبون. فاصبر لحكم ربك لا تهمل فارقوا وصاحب الحوت إذ نادى وهو مكفول لولا.
2: ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ ഓക്കെ
1: ഓക്കെ.
2: രണ്ടാമത്തെ ചോദ്യം, ഇവിടെ നിന്ന് ഒരു സൂറത്തിന്റെ പേര് പറഞ്ഞു തരും, ബിലാൽ അത് ഓതുക. ഓക്കെ ഓക്കെ, അന്ന് റെഡി.
0: സൂറത്തു അബസ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ല അൻജാഹുൽ അഅമ.
0: وما يدريك لعله يزكى.
1: لعله يزكى أو يذكر فتنفعه الذكرى. أما من استغنى فأنت عنه تلهى وما عليك ألا يزكى.
0: كلا إنها تذكرة.
1: تتلى.
0: كلا إنها تذكرة.
1: كلا إنها تذكرة فمن شاء ذكره في صحف مكرمة مرفوعة مطهرة بأيدي سفرة كرام بررة.
2: ما شاء الله. بلال بلال. اوكي. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മോൻ പറഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ, എന്തോ ബിലാലിന് ഇന്ന് എന്തോ ഒരു പേടിയുള്ളത് പോലെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പേടിയുണ്ടോ മോന്? അല്ല, മുമ്പ് മത്സരത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല, പെട്ടെന്ന് തന്നെ വളരെ സന്തോഷത്തോടെ വേഗം ഓതിത്തരുന്ന ബിലാൽ ഇന്ന് ഓതുമ്പോൾ ഒരു ചെറിയൊരു പേടിയും ഒരു സ്ലോവും തെറ്റുകൾ വരുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ വരരുത്. ബിലാൽ നല്ല നന്നായി പഠിക്കുന്ന, നന്നായി ഉത്തരം ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഇനിയും കൂടുതൽ കൂടുതൽ മുമ്പോട്ട് പഠിക്കേണ്ടതല്ലേ കേട്ടോ. ഇൻഷാ അല്ലാ ബിലാലിനാവും. ബിലാല് നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അതൊന്നൊരു പ്രശ്നമേ അല്ല കേട്ടോ. അതെന്തോ ഒരു ഒരു ചെറിയൊരു മനസ്സിൽ ചിലപ്പം ഷെയ്ത്താനായിരിക്കും അങ്ങനെ ഒരു വസ്വാസ് ഉണ്ടാക്കുന്നത് കേട്ടോ. പേടിക്കണ്ട ഇൻഷാ അല്ലാ. അപ്പൊ മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, മൂന്നാമതായിട്ട് ഇവിടെ നിന്ന് രണ്ട് ആയത്തുകൾ ഓതിത്തരും, അത് ഏത് സൂറത്തിലുള്ളതാണെന്ന് ബിലാൽ പറയണം. റെഡി
1: റെഡി
2: റെഡി.

0: ഏത് സൂറത്തിലുള്ളതാണത്? അല്ല.
1: ആ, നമുക്ക്
0: ആ കേട്ടോളൂ.

0: സൂറത്തുൽ ഫജ്ർ
1: അല്ല. പോട്ടെ, സാറില്ല. മോനെ, ഇന്നത്തെ മത്സരത്തില് ബിലാലിന് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏ, ഓക്കെ. ഇപ്പം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം സൂറത്തുൽ ഇൻഫിത്താർ. ഏ,
2: സൂറത്തുൽ ഇൻഫിത്താർ.
1: അത് തെറ്റിപ്പോയില്ലേ അല്ലേ? അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ ബിലാലിന് ജയിക്കാൻ പറ്റിയില്ല. പക്ഷെ സാരില്ല കേട്ടോ, ബിലാലിന് ഇന്ന് എന്തോ ഒരു ചെറിയൊരു പേടിയും ഒരു തുടക്കത്തിലെ ഒരു സംസാരിക്കുമ്പോ, പിന്നെ ഫോണിലാണെങ്കിൽ ശബ്ദം കട്ടായിക്കൊണ്ടിരിക്കുന്നു അല്ലേ. പോട്ടെ സാരില്ല, ഇൻഷാല്ല നമുക്ക് അടുത്ത ഇതിൽ തന്നെ ബിലാൽ വിളിച്ചിട്ട് വിജയിക്കണം. ഓക്കെ, മറക്കരുത്. ഏ, ഓക്കെ. അപ്പം അപ്പോഴേക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരിക. ഏ, ഇപ്പം തെറ്റിയതൊക്കെ ഉണ്ടല്ലോ, ആദ്യം ചോദിച്ചപ്പോഴേ തെറ്റിയ ആയത്തുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ കോൺഫിഡൻ്റോടെ പെട്ടെന്ന് തന്നെ ഓതാൻ പറ്റുന്ന രൂപത്തിൽ പഠിച്ചു വെക്കുക. ഏ, കൂടുതൽ കൂടുതൽ പഠിച്ചു വെക്കുക, മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബിലാലിനെയും ബിലാലിന്റെ മാതാപിതാക്കളെയും എല്ലാവരെയും. ഏ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇൻഷാ അല്ലാ, ഇതുപോലെ എല്ലാ ശനിയാഴ്ചയും ആഴ്ചകളിൽ ശനിയാഴ്ച രാത്രി 8:00 to 9:30 വരെ സൗദി അറേബ്യയിലെ ദമാം സ്റ്റുഡിയോയിലേക്ക് കൂട്ടുകാരെല്ലാം വിളിക്കേണ്ടതാണ്. പ്രോഗ്രാമിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ കരസ്ഥമാക്കേണ്ടതാണ്. ഇൻഷാ അല്ലാ എല്ലാവരും പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് വിളിക്കുമെന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലികിസ്. ഇന്നത്തെ ടെലികിസിൽ പങ്കെടുത്തവർ നാദിർ ദമാം ആൻഡ് ബിലാൽ ഫൈസൽ ദമാം. കൂട്ടുകാരോടൊപ്പം ചേർന്നത് ഷെഹനാസ് ചാത്തോത്ത് ആൻഡ് സുഹൈൽ ഇമ്പിച്ചിക്കോയ.
4: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 109 to 120 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് അൽ ലുഹൈദാൻ.
5: أعوذ بالله من الشيطان الرجيم
6: يوم يجمع الله الرسل فيقول

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സുമറിലെ 53 മുതൽ 61 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് സായിദ് അൽ അത്തിഹ്.
1: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആനിലെ മനോഹരമായ പാരായണം ശ്രോതാക്കളുടെ കാതുകളിലേക്ക് എത്തിക്കുന്ന മധുരം ഖുർആൻ പരിപാടിയാണ് നാം ഇതുവരെ കേട്ടത്. ഇന്നത്തെ എപ്പിസോഡിൽ 27-ാം അധ്യായം സൂറത്തു നംല് 45 മുതൽ 58 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് ഹമദ് അദ്ദഗരീരി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഇനി അത്തഹസീൻ, സൂറത്തുൽ ബഖറ 33.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 32 വരെയുള്ള ആയത്തുകൾ അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് പഠിച്ചു വരുന്നു. ഇൻഷാല്ലാ ഇന്ന് 33-ാമത്തെ ആയത്താണ് പഠിക്കുന്നത്.
4: قال يا آدم أنبئهم بأسمائهم

കോല യാ ആദമു. കോല ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഖാ ഖീ ഖു അഖ് അഖ്. കോല യാ ആദമു മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ. യാ ആദമു, യാ ആദമു, ഇങ്ങനെ അലിഫും മദ്ദിൻ്റെ അക്ഷരവും, മദ്ദിൻ്റെ അക്ഷരമായ അലിഫും ഹംസയും വേറെ വേറെയാണ്. അതാണ് മുൻഫസൽ. അൻബിഹും, സാക്കിന നൂന്നു ശേഷം ബാ, നൂന് സാക്കിനയ്ക്ക് ശേഷം ബാ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം. ഇഖ്ലാബ് എന്നാണ് അതിന് പറയുക. അൻബിഹും ഇങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻബിഹും ബി അസ്മാഇഹിം, സാക്കിന മീമിന് ശേഷം ബാ, ഇഖ്ഫാ ഷഫവി ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിഅസ്മാഇഹിം മദ് മുത്തസിൽ, നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നിർബന്ധമായിട്ട് വട നീട്ടണം. ബിഅസ്മാഇഹിം ഫലമ്മാ അംബഅഹും, ഫലമ്മാ മീമിന് ശദ്ദ് മണിക്കണം. ഫലമ്മാ അംബഅഹും, അംബഅഹും ഫലമ്മാ അൻബഅഹും, സാക്കിനാനൂനു ശേഷം ബാ ഇഖ്ലാബ്. അൻബഅഹും ബിഅസ്മാഇഹിം, അൻബഅഹും ബിഅസ്മാഇഹിം, ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഇഖ്ലാബ് അതുപോലെ ഇഖ്ഫാ ഷഫവി ഈ ഗുന്നകളെല്ലാം ഉച്ചാരണത്തിൽ കൊണ്ടുവരണം. അൻബഅഹും ഇഖ്ലാബ്, അതുപോലെ അൻബഅഹും ബി ഇഖ്ഫാ ഷഫവി, ഇങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബി അസ്മാഇഹിം മദ് മുത്തസിൽ, ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നിർബന്ധമായിട്ട് നീട്ടണം. ഖാല അലം അഖുല്ലക്കും, ഖാല ഖാഫ്, ഖാല അലം അഖുല്ലക്കും, അലം അഖുല്ലക്കും എന്നോതരുത്, അലം അഖുല്ലക്കും അല്ല. നമ്മൾ പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. അലം അഖുല്ലക്കും ഓതിപ്പോകുമ്പോൾ, പ്രത്യേകിച്ചും ഇങ്ങനെ സ്പീഡിലൊക്കെ ഓതി പോകുമ്പോൾ, അലം അഖുല്ലക്കും ഹംസ നഷ്ടപ്പെടും. അലം അ, അലം അ, അലം അഖുല്ലക്കും, കൃത്യമായിട്ട് ഹംസ ഉച്ചരിക്കണം. ഇനി അഖുല്ലക്കും, സുക്കൂനുള്ള ലാമ് ശേഷം വീണ്ടും ലാമ് ഹർക്കത്തുള്ള, ഇങ്ങനെ വരുമ്പോൾ ഇദ്ഗാം മുതമാസിലൈൻ, അതിനെ അടുത്ത ലാമിലെ കൂട്ടിലയിപ്പിച്ച് അഥവാ ഇദ്ഗാം ചെയ്ത് ഒന്നാക്കി ഉച്ചരിക്കണം. അഖുല്ലക്കും, അഖുല്ലക്കും, അഖുല്ലക്കും, ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് അതിൻ്റെ പേര്. അഖുല്ലക്കും ഇന്നി, ഇവിടെയും സാക്കിന മീമിന് ശേഷം ഹംസ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അഖുല്ലക്കും മിന്നി, മിന്നി ഇങ്ങനെ ഓതരുത്, ഹംസ പോവും. അതുകൊണ്ട് കൃത്യമായിട്ട് ഹംസ ഉച്ചരിക്കണം. ഇന്നി അഖുല്ലക്കും ഇന്നി, അഖുല്ലക്കും ഇന്നി, ഇന്നി നൂന് ശദ്ദ് മണിക്കണം. ഇന്നി അഅലമു മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ യ ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. ഇന്നി അഅലമു, ഇനി അഅലമു ഹംസ ഐന്, മഖ്റജ് അടുത്താണ് തൊണ്ടയുടെ താഴെ ഭാഗവും തൊണ്ടയുടെ മധ്യഭാഗവും, മഖ്റജുകൾ അടുത്താണ് ഹംസയും ഐനും. ശ്രദ്ധിക്കണം, അഅലമു, അഅലമു എന്ന് രണ്ടും ഐന് അല്ലെങ്കിൽ ഹംസ ഒന്നും ആവരുത്. അഅലമു, അഅലമു. ഗൈബ സമാവാതി വൽ അർദ്, ഗൈബ ഗൈൻ, ഗൈനാണ് തൊണ്ടയുടെ മുഗൾ ഭാഗം. ഗൈരി ഒക്കെ പറയുന്ന പോലെ ഗൈബ സമാവാതി വൽ അർദ്, വൽ അർദ് അല്ല, വൽ അർദ്, വൽ അർദ്, വൽ അർദ്, ദാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം. ഇസ്തിഇല എൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദാദ്. وَأَعْلَمُ مَا تُبْدُونَ وَمَا كُنْتُمْ وَمَا كُنْتُمْ إِخْفَاءً بِغُنَّة نُونِنَ أَوْكْتَمَاكِي مَنِكَنَم كُنْتُمْ وَمَا كُنْتُمْ تَكْ تَكْ
കാഫിന് സുക്കൂൻ വരുമ്പോൾ ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ ഈ ഭാഗം ഒന്നുകൂടെ ഓതാം. قال يا آدم أنبئهم بأسمائهم

0: സൂറത്തുൽ ബഖറയിലെ 33-ാമത്തെ ആയത്താണ് ഇന്ന് അൽഹംദുലില്ലാ നമ്മൾ കേട്ടു കഴിഞ്ഞത്. കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. ഇപ്പോൾ കേട്ടത് അത്തഹ്സീൻ സൂറ അൽ ബഖറ 33.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

ഹൃദയങ്ങൾക്ക് സമാധാനവും ആത്മാവിന് ആശ്വാസവും പകരുന്ന ഇരു ഹറമുകളിലെ നമസ്കാര പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണം ശ്രവിക്കാം.

وما نؤخره إلا لأجل معدود.

يوم يأتي لا تكلم نفس إلا ب... يوم يوم يأتي لا تكلم نفس إلا بإذنه،

0: ربك عطاء غير مجذوذ.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഹൂദിലെ 96 മുതൽ 108 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് യാസർ അദ്വസരി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
2: الله اكبر
3: الله اكبر
2: الحمد لله

0: مطلع الفجر.
1: الله أكبر
2: الله أكبر
0: الله أكبر
2: الله أكبر
0: الحمد

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഖദർ, സൂറ ഇത്തഖാസുർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം.
1: أعوذ بالله من الشيطان الرجيم.

0: خير فتنة وإلينا ترجعون.
1: മധുരം ഖുർആൻ സമാപിക്കുന്നു. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി യൂസുഫ് അസ്സഈദ്.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റേതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ. റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്. മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്. ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: أعوذ بالله من الشيطان الرجيم.

0: أنزلت
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അൽ അഹ്റാഫിന്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. ഖാരിഅ സലാഹ് അൽ മുസ്ലി.
2: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറ അഅ്റാഫ്, പാരായണം നിർവഹിച്ചത് സലാഹ് അൽ മുസ്ലി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
3: الحمد لله

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ദുഹ 6 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
4: വചനം 6.
5: അലം യജിദുക, നിന്നെ അവൻ കണ്ടെത്തിയില്ലേ, കണ്ടുമുട്ടിയില്ലേ, കണ്ടില്ലേ. യതീമൻ, അനാഥനായിട്ട്. ഫആവ, എന്നിട്ടു അവൻ അഭയം നൽകി, ചേർത്തു തന്നു, ആശ്രയം നൽകി, രക്ഷ നൽകി.
4: അലം യജിദുക യതീമൻ ഫആവ,
5: നിന്നെ അവൻ അനാഥയായി കാണുകയും എന്നിട്ടു നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ.
4: വചനം 7.
5: വവജദക, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു. ദാല്ലൻ, വഴി അറിയാത്തവനായിട്ട്, തെറ്റിയവനായിട്ട്, പരിഭ്രമിച്ചവനായിട്ട്. ഫഹദ, എന്നിട്ടവൻ വഴികാട്ടിത്തന്നു, മാർഗദർശനം നൽകി.
4: വവജദക ദാല്ലൻ ഫഹദ,
5: നിന്നെ അവൻ വഴി അറിയാത്തവനായി കാണുകയും എന്നിട്ടു നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു.
4: വചനം 8.
5: വവജദക, നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ഇലൻ, ദരിദ്രനായി, പ്രാരാബ്ധക്കാരനായി. ഫഅഗ്ന, എന്നിട്ടവൻ ധന്യത നൽകി, ധനം നൽകി, പര്യാപ്തമാക്കി.
4: വവജദക ഇലൻ ഫഅഗ്ന,
5: നിന്നെ അവൻ ദരിദ്രനായി കാണുകയും എന്നിട്ടു നിനക്കു ധന്യത നൽകുകയും ചെയ്തിരിക്കുന്നു.
6: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിദ്ധിച്ച 3 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നത്. 1, അവിടുന്ന് ഒരു അനാഥനായിരുന്നുവെങ്കിലും അവിടത്തേക്ക് വേണ്ടുന്ന ആശ്രയവും സംരക്ഷണവും നൽകി അനുഗ്രഹിച്ചു. അതെ, അവിടുന്ന് ഗർഭത്തിലായിരുന്നപ്പോൾ തന്നെ പിതാവും 6 വയസ്സായപ്പോഴേക്കും മാതാവും കാലഗതിയടഞ്ഞു. അങ്ങനെ മാതാവും പിതാവുമില്ലാത്ത ഒരു അനാഥനായിത്തീർന്നു. പക്ഷേ ആദ്യം പിതാമഹനും അദ്ദേഹത്തിന് ശേഷം പിതൃവ്യനും തിരുമേനിയെ ഏറ്റെടുത്തു പരിപാലിക്കുകയും വളരെ ഓമനിച്ചും ആദരിച്ചും കൊണ്ട് വളർത്തുകയും ചെയ്തു. പ്രവാചകത്വം ലഭിച്ചപ്പോൾ പിതൃവ്യനായ അബൂത്വാലിബ് അതിൽ വിശ്വസിച്ചില്ലെങ്കിലും തിരുമേനിയോട് വളരെ അധികം സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പെരുമാറിയെന്ന് മാത്രമല്ല, ശത്രുക്കളുടെ അക്രമവർദ്ധനങ്ങളെ നേരിട്ടുകൊണ്ട് തിരുമേനിയെ തന്നാലാകും വിധം സഹായിക്കുകയും ചെയ്തിരുന്നു. ഹിജിറയുടെ അല്പം മുമ്പ് അബൂ ത്വാലിബ് മരണപ്പെടുന്നതുവരെ തിരുമേനി അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ തന്നെ തുടർന്നു വന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ തിരുമേനി അത്യധികം വ്യസനിക്കുകയുണ്ടായി. ഏറെ താമസിയാതെ മദീന നിവാസികൾ തിരുമേനിയെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സഹായിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്യുകയും അതവർ തികച്ചും പാലിക്കുകയും ചെയ്തു. ഇതെല്ലാം 1 അനുഗ്രഹത്തിൽ ഉൾപ്പെട്ടതാണ്. 2, നേർവഴിയും സന്മാർഗവും ഏതാണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയാത്ത ആളായിരുന്നു തിരുമേനി. എങ്കിലും അള്ളാഹു അവിടത്തേക്ക് സന്മാർഗദർശനം നൽകി അനുഗ്രഹിച്ചു. സ്വകുടുംബത്തിൽ നിന്നോ വേദഗ്രന്ഥങ്ങൾ വഴിയോ സന്മാർഗമെന്താണെന്ന് മനസ്സിലാക്കുവാൻ അവിടത്തേക്ക് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുത്തും വായനയും അറിഞ്ഞുകൂടാ. ഇതിനെപ്പറ്റി സൂറത്ത് ശൂറായിൽ അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ്: മാ കുന്ത തദരി മൽ കിതാബു വലൽ ഈമാൻ, വേദഗ്രന്ഥമാകട്ടെ സത്യവിശ്വാസമാകട്ടെ എന്താണെന്ന് നിനക്ക് അറിയുമായിരുന്നില്ല. സൂറത്തു ശുഅറ 52. ഇങ്ങനെയുള്ള തിരുമേനിയെ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വേദഗ്രന്ഥം നൽകി അള്ളാഹു അനുഗ്രഹിച്ചു. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനും സമസ്ത ലോകത്തിനായുള്ള റസൂലുമാക്കി നിയോഗിക്കുകയും ചെയ്തു. 3. അന്യരെ ആശ്രയിച്ചു കഴിയുമാറുള്ള ദാരിദ്ര്യാവസ്ഥ നീക്കി അന്യാശ്രയം കൂടാതെ ധന്യനായി കഴിഞ്ഞുകൂടത്തക്ക നില അള്ളാഹു തിരുമേനിക്കു നൽകി. പിതാവിൽ നിന്ന് തിരുമേനിക്ക് അനന്തരമായി കാര്യമായ സ്വത്തുക്കളൊന്നും സിദ്ധിച്ചിരുന്നില്ല. പിതാമഹനെയും പിതൃവ്യനെയും ആശ്രയിക്കേണ്ടി വന്നു. പിന്നീട് ഈ സൂറത്ത് അവതരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വപത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ധനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചു വന്നു. പ്രവാചകത്വം സിദ്ധിക്കുന്നതിന് മുമ്പ് തിരുമേനി കച്ചവടം നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഹിജറയ്ക്ക് ശേഷം അൻസാരികളുടെ സഹായങ്ങളും സിദ്ധിച്ചു. പിന്നീട് യുദ്ധങ്ങളിൽ ലഭിക്കുന്ന ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് നിയമാനുസൃതമുള്ള ഒരു പങ്കും തിരുമേനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തട്ടി നീങ്ങിക്കൊണ്ടിരിക്കുമാറുള്ള പരിതസ്ഥിതിയുണ്ടായി എന്നർത്ഥം. എന്നല്ലാതെ തിരുമേനി ഒരു ധനാഢ്യനോ ലക്ഷ്യപ്രഭുവോ ആയിത്തീർന്നു എന്ന് ഇതിനർത്ഥമില്ല. ചരിത്രം അറിയുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു പരമാർത്ഥമാണിത്. ഒരു രാജാവായ പ്രവാചകനാകുന്നതിനേക്കാൾ ഒരു പ്രവാചകനായ അടിയാനായിരിക്കുവാനാണ് അവിടുന്ന് ഇഷ്ടപ്പെട്ടത്. ധനത്തിനും ധന്യതക്കും തിരുമേനി കൽപ്പിച്ചിട്ടുള്ള അർത്ഥം തന്നെ ഇന്ന് നാം അതിന് കൽപ്പിക്കാറുള്ള അർത്ഥമല്ല. തിരുമേനി കൽപ്പിച്ച അർത്ഥത്തിൽ നോക്കുമ്പോൾ തിരുമേനിയേക്കാൾ വമ്പിച്ച ഒരു ധനവാൻ ലോകത്തില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അവിടുന്ന് പറയുന്നു, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർളി വലാകിന്നൽ ഗിന ഗിന നഫ്സ്. ധനം എന്നത് വസ്തുക്കളുടെ ആധിക്യം കൊണ്ടുള്ളതല്ല, പക്ഷേ ധനം മനസ്സിന്റെ ധന്യതയാണ്. ബുഖാരി മുസ്ലിം. അതെ, ഉള്ളതിൽ തൃപ്തിപ്പെടുവാനും അന്യരെ ആശ്രയിക്കാതിരിക്കുവാനുമുള്ള മനക്കരുത്തുണ്ടായിരിക്കുക, ഇതാണ് തിരുമേനിയുടെ അടുക്കൽ ധനം.
7: വചനം 9.
5: എന്നിരിക്കെ അപ്പോൾ അൽ യതീമ അനാഥയെ, ഫലാ തഖഹർ, നീ കീഴടക്കി വെക്കരുത്, സ്വേച്ഛാധികാരം നടത്തരുത്.

0: റബ്ബിക്ക നിന്റെ റബ്ബിൻ്റെ, ഫഹദ്ദിസ് നീ വർത്തമാനം പറയുക സംസാരിക്കുക. നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നീ വർത്തമാനം പറയുകയും ചെയ്യുക.
1: ദാരിദ്ര്യത്തിന്റെയും അനാഥത്വത്തിന്റെയും അനുഭവങ്ങൾ നേരിട്ടറിഞ്ഞ ആളെന്ന സ്ഥിതിക്ക്, അനാഥകളുടെയും സഹായം അർത്ഥിച്ചു വരുന്ന സാധുക്കളുടെയും സ്ഥിതിഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നല്ല പോലെ അറിയാവുന്നതാണല്ലോ. ആ നിലക്കും അള്ളാഹു തനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്ന നിലക്കും അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്നും അവരെ വെറുപ്പിക്കുകയോ അവരോട് അപമര്യാദയായി പെരുമാറുകയോ ചെയ്യരുതെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുന്നു. കഴിഞ്ഞ വചനങ്ങളിൽ തിരുമേനിക്ക് സിദ്ധിച്ച മൂന്ന് അനുഗ്രഹങ്ങളെയാണ് എടുത്തുകാട്ടിയത്. ഈ വചനങ്ങളിൽ അതുപോലെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ളതാണെങ്കിലും വാസ്തവത്തിൽ അവ ഓരോ സത്യവിശ്വാസിക്കും ബാധകമാണെന്നുള്ളതിൽ സംശയമില്ല. ഒന്നാമത്തേത്, യത്തീമിനെ അഥവാ പിതാവ് മരണപ്പെടുകയും പ്രായപൂർത്തി എത്താതിരിക്കുകയും ചെയ്ത അനാഥക്കുട്ടിയെ കീഴടക്കി വെക്കരുത് എന്നുള്ളതാണ്. അനാഥക്കുട്ടികളുടെ കാര്യത്തിൽ വന്നിട്ടുള്ള ഖുർആൻ വചനങ്ങളും നബിവചനങ്ങളും സാമാന്യമായെങ്കിലും അറിയുന്നവർക്ക് തൽവിഷയത്തിന് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള പ്രാധാന്യം മറ്റൊരു മതമോ സമുദായമോ കൽപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാകുന്നതാണ്. രണ്ടാമത്തേത്, ചോദിച്ചു വരുന്നവനെ വിരട്ടി വിടരുതെന്നുള്ളതാണ്. കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലാത്ത പക്ഷം നല്ല വാക്കുകൾ പറഞ്ഞുവിടുക എന്നല്ലാതെ അവനോട് പരുഷമായ വാക്കുകൾ പറഞ്ഞോ മര്യാദയില്ലാത്ത പെരുമാറ്റം പെരുമാറിയോ നിന്ദിക്കുവാനും ആക്ഷേപിക്കുവാനും പാടില്ലാത്തതാണ്. യാചന ഒരു നല്ല കാര്യമല്ല. ഇസ്ലാം അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും ചോദിച്ചു വരുന്നവനോട് നല്ല നിലക്ക് വർത്തിക്കുന്നത് ചോദിക്കപ്പെടുന്നവന്റെ കടമയാകുന്നു. ഈ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പതിവ് പരക്കെ അറിയപ്പെട്ടതാണ്. ചോദിച്ചു വരുന്ന ഒരാളെയും അവിടുന്ന് വെറും കൈയോടെ മടക്കി വിട്ടിരുന്നില്ല. ഒന്നും കൈവശമില്ലാത്തപ്പോൾ സൗമ്യമായ വാക്ക് പറയുകയും പിന്നീട് കൈവശം കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അത് നിറവേറ്റുകയും ചെയ്യുമായിരുന്നു. മൂന്നാമത്തേത്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് വർത്തമാനം പറയുക എന്നുള്ളതാണ്. അതായത്, അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ മൂടിവെക്കാതെ സന്തോഷം പ്രകടിപ്പിക്കുകയും കൃതജ്ഞതാപൂർവം സ്മരിക്കുകയും സന്ദർഭോചിതം പ്രസ്താവിക്കുകയും അതിന്റെ അടയാളം പുറമേ പ്രകടമായി കാണുകയും ചെയ്യുക. അള്ളാഹു പറയുന്നു, ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും വലഇൻ കഫർത്തും ഇന്ന അദാബീ ലശദീദ്. നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ നന്ദികേട് കാട്ടിയെങ്കിലോ നിശ്ചയമായും എന്റെ ശിക്ഷ കഠിനമായതുമാണ്. സൂറത്ത് ഇബ്രാഹിം 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, തന്റെ അടിയാന്റെ മേൽ താൻ ചെയ്ത അനുഗ്രഹത്തിന്റെ അടയാളം അവന്റെ മേൽ കാണപ്പെടുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. തിർമിതി. ധനവും കഴിവും ഉണ്ടായിട്ടും താണതരം വസ്ത്രം ധരിച്ചു കണ്ട ഒരാളോട് തിരുമേനി പറയുകയുണ്ടായി, എന്നാൽ അള്ളാഹു തനിക്ക് ധനം തന്നിട്ടുള്ള സ്ഥിതിക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന്റെയും മാന്യതയുടെയും അടയാളം തന്നിൽ കാണപ്പെടട്ടെ. അബൂദാവൂദ്, നസാഇ. പക്ഷേ സന്തോഷമെന്ന നിലക്കും നന്ദിയായിക്കൊണ്ടുമല്ലാതെ അഹങ്കാരവും ദുരഭിമാനവുമായിക്കൊണ്ട് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നതും പ്രകടമാക്കുന്നതും പാടില്ലാത്തതുമാകുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അദ്ദുഹ 6 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തഫ്സീർ സഅദി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീർ സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 97-ാം അധ്യായം സൂറത്തുൽ ഖദർ. സൂറത്തുൽ ഖദർ അവതരിപ്പിക്കപ്പെട്ടത് മക്കയിലാണ്. 5 വചനങ്ങളാണ് ഈ സൂറത്തിൽ മുഴുവനായിട്ടുള്ളത്. മദീനയിലാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അഭിപ്രായങ്ങൾ അങ്ങനെയും വന്നിട്ടുണ്ട്. ഈ 5 ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നമുക്ക് വിശുദ്ധ ഖുർആനിലെ 97-ാം അധ്യായം സൂറത്തുൽ ഖദറിന്റെ മുഴുവനായ പാരായണം ഒന്ന് ശ്രദ്ധിക്കാം.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാ അല്ലാ, ഏറ്റവും ഭംഗിയോടുകൂടെയുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദറിൻ്റെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി ഈ സൂറത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതിൻ്റെ അർത്ഥം കൂടുതലായിട്ട് പഠിക്കുമ്പോൾ, അതിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വീണ്ടും സൂചിപ്പിക്കുന്നു, എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായും അതിൻ്റെ ഒരു ശ്രമം തുടരേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ വാക്കുകളുടെ അർത്ഥങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇന്ന, തീർച്ചയായും നിശ്ചയമായും നാം, അൻസൽനാഹു, ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു, ഇറക്കിയിരിക്കുന്നു, ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ, നിർണയത്തിൻ്റെ രാവിൽ. വമാ അദ്രാക, നിനക്ക് അറിവ് തന്നതെന്ത്, അഥവാ എന്തറിയാം, മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നാൽ എന്ത് എന്ന്. ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ, ഖൈറുൻ, ഉത്തമമാണ്, ഗുണകരമാണ്, മിൻ അൽഫി, ആയിരത്തേക്കാൾ, ഷഹ്ർ, മാസം, മിൻ അൽഫി ഷഹ്ർ, ആയിരം മാസത്തേക്കാൾ. തനസ്സലു, ഇറങ്ങി വരും, ഇറങ്ങിക്കൊണ്ടിരിക്കും, അൽ മലായികത്തു, മലക്കുകൾ, വർറൂഹു, റൂഹും അഥവാ ആത്മാവും, ഫീഹ, അതിൽ, ബി ഇസ്നി, ഉത്തരവ് പ്രകാരം അഥവാ സമ്മതപ്രകാരം, അനുമതിപ്രകാരം, റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ, മിങ്കുല്ലി അംരിൻ, എല്ലാ കാര്യത്തെക്കുറിച്ചും, സലാമുൻ, ശാന്തിയാണ്, സമാധാനമത്രേ, ഹിയ, അത്, ഹത്ത മത്ലഈ, ഉദയം വരെ, ഉദിക്കുന്ന അവസരം, അൽഫജർ, പ്രഭാതത്തിൻ്റെ, ഹത്ത മത്ലഈൽ ഫജർ, പ്രഭാതത്തിൻ്റെ ഉദയം വരെ. സൂറത്തുൽ ഖദർ 97 അധ്യായമാണ്. അതിൻ്റെ ഓരോ ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ ആശയം മുഴുവനായി മനസ്സിലാക്കുന്നതിന് ഈ സൂറത്തിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായ അർത്ഥം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കാം.
1: തീർച്ചയായും നാം ഇതിനെ, ഖുർആനിനെ, നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. നിർണയത്തിന്റെ രാത്രി എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? നിർണയത്തിന്റെ രാത്രി ആയിരം മാസത്തേക്കാൾ ഉത്തമമാകുന്നു.

0: മലക്കുകളും റൂഹും അവരുടെ രക്ഷിതാവിന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു. പ്രഭാതോദയം വരെ അത് സമാധാനമത്രേ.
1: സൂറത്തുൽ ഖദറിന്റെ ഓരോ ആയത്തുകളുടെയും അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി ഈ ആയത്തിൽ അല്ലെങ്കിൽ ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ച ഈ സൂറത്തിൻ്റെ ആഴത്തിലുള്ള പഠനമാണ് അല്ലെങ്കിൽ അറിവാണ് ഇനി നമുക്ക് നേടേണ്ടത്. മഹാനായ നാസിറു സഅദി തൻ്റെ തഫ്സീറു സഅദിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അർത്ഥവും ആശയവും അതിൻ്റെ വ്യാഖ്യാനങ്ങളുമാണ് ഇനി നമ്മൾ അതിൻ്റെ മലയാള ഭാഷാന്തരത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹമാണ് ഇതിൻ്റെ തഫ്സീറു സഅദിയുടെ ഈ സൂറത്തിൻ്റെ വ്യാഖ്യാനം മലയാളത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതിൻ്റെ ഭാഷാന്തരം നടത്തിയത് അദ്ദേഹമാണ്. ആ ഭാഷാന്തരത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനക്കുറിപ്പുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ഖുർആനിൻ്റെ ഉന്നതമായ മഹത്വത്തെയും ശ്രേഷ്ഠതയെയും വ്യക്തമാക്കിക്കൊണ്ട് അല്ലാഹു പറയുന്നു, തീർച്ചയായും നാം ഇതിനെ, ഖുർആനിനെ, നിർണയത്തിൻ്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, തീർച്ചയായും നാം അതിനെ അനുഗ്രഹീത രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഖുർആനിൻ്റെ അവതരണം ആരംഭിച്ചത് റമദാനിലെ ലൈലത്തുൽ ഖദറിലാണ്. മഹത്തായ ഈ രാത്രിയെ നിശ്ചയിച്ചു തന്നതിലൂടെ നന്ദി ചെയ്താൽ തീരാത്ത വിധം അള്ളാഹു തൻ്റെ അടിമകൾക്ക് അതിവിശാലമായ അനുഗ്രഹമാണ് നൽകിയത്. ലൈലത്തുൽ ഖദർ എന്ന് ഈ രാത്രിക്ക് പേരു നൽകാൻ കാരണം അതിന് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വവുമാണ്. കാരണം ആ വർഷത്തിൽ സംഭവിക്കാനിരിക്കുന്ന മനുഷ്യൻ്റെ അവധി, ഉപജീവനം, വിധി സംബന്ധമായ കാര്യങ്ങൾ എന്നിവ അന്ന് നിർണയിക്കപ്പെടുന്നു. പിന്നീട് അതിൻ്റെ മഹത്വത്തെ ഒന്നുകൂടി ഉന്നതമാക്കിയും അതിൻ്റെ കാര്യം ശക്തിപ്പെടുത്തിയും അള്ളാഹു പറയുന്നു, ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? അതായത് അതിൻ്റെ കാര്യം മഹത്വമേറിയതും ഉന്നതവുമാണ്. ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ ഉത്തമമാകുന്നു. അതിന് 1000 മാസങ്ങൾക്ക് സമാനമായ മഹത്വമുണ്ട്. ആ രാത്രിയിൽ സംഭവിക്കുന്ന ഒരു കർമ്മത്തിന് മറ്റു രാത്രികളിൽ ചെയ്യുന്ന കർമ്മത്തേക്കാൾ 1000 മാസങ്ങൾക്ക് തുല്യമായ പ്രതിഫലമുണ്ട്. ബുദ്ധിയും ചിന്തയും പരിഭ്രമിച്ചു പോകുന്ന ഒരു വസ്തുതയാണിത്. ദുർബലമായ ഈ സമുദായത്തിന് അള്ളാഹു നൽകിയ മഹത്തായൊരനുഗ്രഹം 1000 മാസങ്ങളേക്കാൾ വർദ്ധിച്ച പ്രതിഫലം നിശ്ചയിക്കുന്നതിലൂടെ ദുർബല സമുദായത്തെ അള്ളാഹു ശക്തിപ്പെടുത്തി. ദീർഘായുസ് ലഭിക്കുന്ന ഒരു വ്യക്തി പോലും ജീവിക്കുന്നത് 80-ൽ പരം വർഷങ്ങളാണ്. എന്നാൽ അതിലും കൂടുതലാണ് ഈ കാലയളവ്. മലക്കുകളും റൂഹും, അതായത് ജിബ്രീൽ, ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു. അതായത് ആ രാത്രിയിൽ അവർ ധാരാളമായി ഇറങ്ങുന്നു എന്നർത്ഥം. എല്ലാ കാര്യത്തിലും അത് സമാധാനമെത്രേ. നന്മ ധാരാളമുള്ള രാത്രിയായതിനാൽ അത് അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും സുരക്ഷിതമായതാണ്. പ്രഭാതോദയം വരെ, അതിൻ്റെ ആരംഭം സൂര്യാസ്തമയത്തോടെയും അവസാനം പ്രഭാതോദയം വരെയും ആയിരിക്കും. ഈ രാത്രിയുടെ മഹത്വത്തെ വിശദീകരിക്കുന്ന ധാരാളം നബിവചനങ്ങൾ വന്നിട്ടുണ്ട്. അത് റമളാനിലെ അവസാന 10 ഒറ്റയിട്ട രാവുകളിലാണ്. ഈ രാത്രി ലോകാവസാനം വരെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ട് റമളാനിലെ അവസാന 10 പള്ളിയിൽ ഇഹ്തികാഫ് ഇരിക്കുകയും ആരാധനകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നത്. അല്ലാഹു അഅലം.
1: പീസ് റേഡിയോ തഫ്സീറു സഅദിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: ഇനി മനപ്പാഠം, പേജ് 484, മനപ്പാഠത്തിൽ സാദൽ ഗാമിദി.
4: أعوذ بالله من الشيطان الرجيم.

0: ഇനി പീസ് ഖുർആൻ റേഡിയോയിൽ തജ്വീദ് പഠനം. അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളും വിശേഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭാഗം 3. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മനി തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ എപ്പിസോഡിലൂടെ തജ്വീദ് പഠനം എന്ന ഈ പഠന പരമ്പരയിലൂടെ പറഞ്ഞു വന്നിരുന്നത് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളും അതിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളും എത്രമാത്രം നാം ശ്രദ്ധിക്കണം, അത് മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന വിഷയത്തെ ഊന്നിക്കൊണ്ട് ചില കാര്യങ്ങളാണ് പറഞ്ഞു വച്ചത്. അപ്രകാരം തന്നെ സിഫാത്തുൽ മുമയ്യസ, വ്യതിരിക്തമായിട്ടുള്ള സിഫാത്തുകൾ, വിശേഷണങ്ങൾ, വ്യതിരിക്തമായിട്ടുള്ള സിഫത്തുകൾ, അതാണ് അതേ മഖ്റജിലുള്ള, ഒരേ മഖ്റജിലുള്ള അക്ഷരങ്ങളെ വേർതിരിച്ച് നിർത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സിഫാത്തുൽ ലാസിമ, സിഫാത്തുൽ ആരില, അതുപോലെ അങ്ങനെയൊക്കെയുള്ള വ്യതിരിക്തകൾ, വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ ഇനങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങൾക്കും കൊടുക്കുന്ന ആ വിശേഷണങ്ങൾ, അത് ആ അക്ഷരങ്ങളെ മറ്റ് ഇതര അക്ഷരങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്ന അക്ഷരങ്ങളാണ്. അതിനെയാണ് സിഫാത്തുൽ മുമയ്യസ എന്ന് നാം പറയുന്നത്. സിഫാത്തുൽ മുമയ്യസ എന്ന് പറഞ്ഞാൽ ആ വിശേഷണങ്ങൾ നൽകുമ്പോഴാണ് ആ അക്ഷരങ്ങൾ മറ്റു അക്ഷരങ്ങളിൽ നിന്നും, അതേ മഖ്റജിലുള്ള അക്ഷരങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നത്. ഉദാഹരണം നമ്മൾ പറയുമ്പോൾ ദാല, ലോ, ഇത് രണ്ടും വ്യത്യാസമുണ്ട് അക്ഷരം. ഇപ്പോൾ വമാ കാന അതാഉ റബ്ബിക മഹ്ളൂറ, മഹ്ളൂറ, അത് തോ ആണ്. അപ്പോൾ ആ ലോന്റെ ഉച്ചാരണത്തിന് പകരം ദാലാണ് കൊടുക്കുന്നതെങ്കിൽ മഹ്ളൂറ, ഹദർ, മറ്റ് ഹദർ. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് മഹ്ളൂറ എന്നുള്ളത് മഹ്ളൂറ എന്ന് ആകരുത്. അപ്പോൾ ഈ തമയ്യുസ്, ഈ വ്യതിരിക്തത ഉണ്ടാകുന്നത് ആ അക്ഷരങ്ങൾക്ക് കൊടുക്കുന്ന സിഫാത്തുകളിലൂടെയാണ്. രണ്ടും ഒരേ മഖ്റജിൽ നിന്ന് പുറത്തു വരുന്ന അക്ഷരങ്ങളെ അതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നത് അതിൻ്റെ സിഫത്തുകളാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്രകാരം തന്നെ സീനും സാദും തമ്മിലുള്ള തമയ്യുസ്, വ്യത്യാസം. സീൻ, സാദ്. ഇപ്പോൾ അസിറു, അസിറു, യസ്ഹബൂൻ, യസ്ഹബൂൻ എന്ന് പറയുമ്പോൾ അവിടൊക്കെ വ്യത്യാസമുണ്ടല്ലോ. യസ്ഹബൂൻ എന്ന് പറയുന്നതും യസ്ഹബൂൻ, സഹിബ യസ്ഹബു, മറ്റേത് സഹിബ യസ്ഹബു, സഹബ യസ്ഹബു. ഇപ്പം സീനും സാദും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഖാഫും കേഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫൽമൂരിയാതി ഖദ്ഹ, ഖദ്ഹ, ഖദ്ഹ. എന്നാൽ കദ്ഹ, യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹൻ ഇലാ റബ്ബിക കദ്ഹൻ. അപ്പം കദ്ഹൻ എന്നുള്ളത് ഖദ്ഹൻ എന്നായാലും, ഖദ്ഹൻ എന്നുള്ളത് കദ്ഹൻ എന്നായാലും, ഖാഫ് കാഫാകുന്നതും കാഫ് ഖാഫാകുന്നതും ഒക്കെ വ്യത്യാസമാണ്. ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുന്നത് ഈ സിഫത്തുകളാണ്. പ്രത്യേകിച്ചും അത് ഒരു കലിമത്തിലോ ഒരു ആയത്തിലോ ഒക്കെ വരുമ്പോൾ തർക്കീബിൻ്റെ സമയത്ത് അത് വ്യത്യാസപ്പെടണം. നമുക്കറിയാവുന്ന പോലെ തന്നെ അർത്ഥ വ്യത്യാസം വരുമ്പോൾ അത് വലിയ ലഹ്നുൽ ജനി, അല്ലഹ്നുൽ ജലി, ഗുരുതരമായ തെറ്റ്, വലിയ അബദ്ധം എന്നതിലേക്ക് എത്തിച്ചേരുകയും, ലഹ്നുൽ ജലി, ഗുരുതരമായ തെറ്റ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ഖുർആൻ പാരായണം പാപം ഏൽക്കുന്ന, അല്ലെങ്കിൽ പ്രതിഫലം നൽകപ്പെടുന്നതിന് പകരം ശിക്ഷയായിരിക്കും നൽകപ്പെടുക എന്നുള്ളത് നാം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ വയുജറു അലൈഹി എന്ന് പറയുന്നതിന് പകരം വയുസമു അലൈഹി എന്നാകും. അവൻ്റെ പാരായണത്തിന് പ്രതിഫലം നൽകപ്പെടുന്നതിന് പകരം അവൻ്റെ പാരായണത്തിൽ ശിക്ഷയായിരിക്കും നൽകപ്പെടുക എന്നുള്ളത് കൂടി വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ മുമയ്യീസായിട്ടുള്ള വ്യതിരിക്തമായിട്ടുള്ള സിഫത്തുകളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഒരേ മഹ്റജിലുള്ള അക്ഷരങ്ങളെ വ്യതിരിക്തമാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരേ ഉച്ചാരണ സ്ഥലത്തു നിന്നും പുറത്തു വരുന്ന അക്ഷരങ്ങളെ എങ്ങനെ വ്യതിരിക്തമായി അത് ഉച്ചരിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ ആ അക്ഷരങ്ങൾക്കുള്ള സിഫത്തുകളെ നമ്മൾ നൽകുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പല അക്ഷരങ്ങൾക്കും ആ സിഫത്തുകൾ നൽകുന്നില്ല, അതിനുള്ള സിഫത്തുകൾ നൽകുന്നില്ല, അതുപോലെ അതിൻ്റെ മഖ്റജിൽ നിന്നും അതിനെ പുറത്തു കൊണ്ടുവരുന്നില്ല. ഇത് തന്നെയാണ് തജ്വീദ് ഉണ്ടാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പല ആളുകളും മനസ്സിലാക്കുന്നത് തജ്വീദ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇദ്ഗാമും ഇഖ്ഫാവും ഇഖ്ലാബും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ല, അതൊക്കെ അതിൻ്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. നേരെ മറിച്ച് അടിസ്ഥാനപരമായി തജ്വീദ് എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്നും അതേ പോലെ തന്നെ അതിനെ പുറത്തു കൊണ്ടുവരികയും അപ്രകാരം തന്നെ അതിനുള്ള ഈ സിഫാത്തുകൾ, വിശേഷണങ്ങൾ, റഹാവത്ത്, കൽക്കലത്ത്, ഇസ്തിഖാലത്ത്, ഇൻഹിറാഫ്, അതുപോലെ സഫീ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ സിഫത്തുകൾ അത് കൃത്യമായി അതിന് നൽകുമ്പോഴാണ് ആ അക്ഷരങ്ങളെ ഇതരക്ഷരങ്ങളിൽ നിന്നും അതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നത്. അപ്പോൾ അത് കൃത്യമായി നാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ സിഫാത്ത് അൽ മുമയ്യസ, അതുപോലെ തന്നെ അതല്ലാത്ത സിഫത്തുകൾ, അപ്പോൾ അത് കൃത്യമായി തന്നെ നാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സിഫാത്തുൽ മുമയ്യസയാണ് ഈ അക്ഷരങ്ങളെ വേർതിരിച്ച് നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അക്ഷരങ്ങളെ വേർതിരിച്ച് നിർത്തുകയില്ലേ? അത് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഖൽഖല, തഖ്രീർ, ഇൻഹിറാഫ്, തഫശ്ശി, ഇസ്തിഖാലത്ത്, ഈ പറയുന്ന മുൻഫരിദായിട്ടുള്ള സിഫത്തുകൾ, അത് മറ്റു അക്ഷരങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കി നിർത്തുന്നുവോ ഇല്ലേ എന്ന് കൂടി നാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പാരായണം എളുപ്പമാക്കാൻ പറ്റും. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. അഥവാ ഒരു സിഫത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ, അത് ആ അക്ഷരത്തെ വ്യതിരിക്തമാക്കി നിർത്തുന്നില്ലെങ്കിൽ അത്തരം ഉച്ചാരണമാണ് കുറ്റകരമായി തീരുന്നത്, ലഹ്നുൽ ജലി ഗുരുതരമായി തെറ്റായി മാറുന്നത്. എന്നാൽ ഈ ഒരു തമയ്യുസിന് വ്യതിരിക്തമാക്കി നിർത്തുന്നതിനെ ബാധിക്കാത്ത സിഫത്തുകളാണെങ്കിലോ, അതിനെപ്പറ്റി തജീദ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കൽക്കലത്ത് എന്നുള്ള സിഫത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, മുഴക്കമുണ്ടാകുന്ന സിഫത്ത് അക്ഷരങ്ങളിൽ നിർത്തുമ്പോൾ, വഖഫ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽപ്പെട്ട അക്ഷരമാണ് ഖാഫ്, അഥവാ കൽക്കലത്ത് എന്നുള്ള സിഫത്തുള്ള അക്ഷരമാണ് എന്ത്, ഇത് ഖാഫ്. അപ്പോൾ ഖാഫിന് കൽക്കലത്ത് നൽകിയില്ല എന്ന് വന്നാൽ ഹഖ് എന്ന് പറയുന്നതിന് പകരം ഹഖ്, ഹഖ്, ഹഖ് എന്ന് പറഞ്ഞാൽ അതിനെ മറ്റു അക്ഷരമായി മാറുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ റാവിന് തഖ്രി അർറഹ്മാൻ എന്ന് പറയുന്നതിന് പകരം അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ അത് വേറെ അക്ഷരമായി മാറുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റു ഇതിന് ആ സിഫത്ത് നൽകിയിട്ടില്ലെങ്കിൽ വേറെ അക്ഷരമായി മാറുമോ? അല്ലെങ്കിൽ അതിന് വേറെ അക്ഷരത്തിനും ഇതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നില്ലേ? അതിനെ വ്യതിരിക്തമാക്കുന്ന, തമയ്യുസാക്കുന്ന ഒരു വിശേഷണമല്ല ഈ പറയുന്ന കൽക്കലത്ത്, അതുപോലെ തഖ്രീർ, അതുപോലെ തന്നെ ഷീൻ, തഫശ്ശി എന്നുള്ള സിഫത്ത് നിർബന്ധമാ നമ്മൾ പിന്നെ പറഞ്ഞ അല്ലെങ്കിൽ ഷീനിന് നൽകേണ്ട സിഫത്താണ് തഫശ്ശി, പരക്കുക എന്നുള്ളത്. എന്നാൽ ഷീന് പറയുമ്പോൾ ഷീ എന്ന് പറയാതെ ഷീൻ എന്ന് പറഞ്ഞാൽ, ഷീ എന്ന് പറഞ്ഞാൽ ആ തഫശ്ശി എന്നുള്ള നാവ്, നാവിൻ്റെ അഗ്രഭാഗം വരെ അത് കാറ്റ് പരക്കുന്ന ആ ഒരു വിശേഷണം നൽകിയിട്ടില്ലെങ്കിൽ അത് വേറെ അക്ഷരമായി മാറുമോ? ഇല്ല. അപ്പോൾ ആ രൂപത്തിൽ തമയ്യുസാക്കാത്ത വിശേഷണങ്ങൾ അത് വലിയ തെറ്റായി കാണാൻ പറ്റുകയില്ല. ഒരാൾ ഷീനിന് തഫശ്ശി നൽകിയില്ല, ഒരാൾ ഖാഫിന് കൽക്കലത്ത് നൽകിയിട്ടില്ല, ഒരാൾ റാഇന് തഖ്രീർ റ അറ എന്നുള്ളത് നൽകിയില്ല എങ്കിൽ അത് അക്ഷരത്തെ തമയ്യുസാക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തുന്നില്ല, അല്ലെങ്കിൽ അതിനെ വ്യതിരിക്തമാക്കുന്നതിനെ ബാധിക്കുന്നില്ല എങ്കിൽ അത് ലഹ്നുൽ ഖഫിയാണ്. ഇത് തജ്വീദ് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അഥവാ നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങൾ, അർത്ഥവ്യത്യാസം വരുന്ന അക്ഷരത്തെ വ്യത്യാസപ്പെടുത്താത്ത രൂപത്തിലുള്ള ഉച്ചാരണങ്ങൾ, ഹറക്കത്തുകളിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഇതാണ് അല്ലഹ്നുൽ ജലി. അതുപോലെ തന്നെ നിർബന്ധമായ മദ്ദും വിശദീകരിച്ചിട്ടുണ്ട്. അതല്ലാത്തത് അതെന്ന ലഹ്നുൽ ഖഫി ആണ്, ഗോപ്യമായിട്ട് വരുന്ന തെറ്റുകളാണ്. വലായു സമാലി, നമ്മൾ പറയുന്നു ലഹ്നുൽ ജലിയ് വന്നാൽ, ഗുരുതരമായ അബദ്ധം വന്നാൽ ആണ് ആ പാരായണം കുറ്റകരമായി തീരുന്നത്. ഗുരുതരമായ അബദ്ധമില്ല, ലഹ്നു ഖഫിയാണ്, ഗോപ്യമായതാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണ് എങ്കിൽ വലായു സമു അലൈഹി, അതിന്മേൽ കുറ്റകരമല്ല എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് വ്യത്യാസമാകുന്നില്ല? ആ വ്യത്യാസമാകാത്തതിൻ്റെ കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് തമയ്യൂസ് ആകുന്നു, പിന്നെ തമയ്യൂസ് വ്യതിരിക്തമാകാൻ ഈ പറയുന്ന കൽക്കലത്തും തഫഷിയും തക്രീറും ഒന്നും കാരണമാകുന്നില്ല? അതും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ വേറെ മഖ്റജുകൾ വരുന്നില്ല. ഇപ്പോൾ കൽക്കലത്ത്, ഈ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ക, ത, ബ, ജദ്, ഈ അഞ്ചക്ഷരങ്ങളുടെയും മഖ്റജുകൾ ഒന്നല്ല. അപ്പോൾ ഒരേ മഖ്റജിലുള്ള അക്ഷരങ്ങളെ ആ സിഫത്ത് നൽകുമ്പോഴാണ് അത് വ്യതിരിക്തമാക്കുന്നത്. വ്യത്യസ്ത മഖ്റജിലുള്ള അക്ഷരങ്ങൾക്ക് ആ സിഫത്ത് നൽകിയില്ലെങ്കിൽ അതെന്തല്ല, വ്യതിരിക്തമാകുന്നതിന് പ്രയാസമാകില്ല. ഉദാഹരണം പറയുമ്പോൾ ഇപ്പം ഖാഫ്, അതിൻ്റെ മഖ്റജ് അഖ്സൽ ലിസാൻ, നാവിൻ്റെ അങ്ങേയറ്റം. ഇബാൻ്റെ മഖ്റജോ, അത് ചുണ്ടിൽ നിന്നാണ്. ജീമാകട്ടെ വസത്തുൽ ലിസാൻ, നാവിൻ്റെ മധ്യഭാഗത്തു നിന്നാണ്. അപ്പോൾ ഈ പറയുന്ന ഖാഫ്, ത്വ, ബ, ജീം, ദാല്, ത്വബജദ്, ഈ അഞ്ചക്ഷരങ്ങളും അഞ്ച് മഖ്റജാണ്. അതുകൊണ്ട് തന്നെ മഖ്റജിൽ യോജിപ്പില്ലാത്തത് കാരണത്താൽ ആ അക്ഷരങ്ങൾക്കുള്ള ഈ കൽക്കലത്ത് എന്നുള്ള സിഫത്ത് കൊടുക്കാത്തതിലൂടെ ആ അക്ഷരത്തിനെ വേർതിരിച്ചു നിർത്തുന്ന ഘടകമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് ആ കൽക്കലത്തിലൂടെയല്ല ഖാഫ് വ്യതിരിക്തമാകുന്നത്, അല്ലെങ്കിൽ ബ വ്യതിരിക്തമാകുന്നത്, അല്ലെങ്കിൽ ജീം വ്യതിരിക്തമാകുന്നത്. അപ്പോൾ ഇത് വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ത്വ, ദാൽ, അത് മഖ്റജിൽ വ്യത്യസ്തമായിട്ടുണ്ട്. പക്ഷേ ത്വ ദാലിൽ നിന്നും ഇസ്തിഇലാ ഇത്ബാഖ് എന്ന വിശേഷണം ത്വാഇനുള്ളത് ഉള്ളത് കൊണ്ട് തന്നെ അതും വ്യതിരിക്തമാണ്. കൽക്കലത്ത് കൊടുത്തിട്ടില്ലെങ്കിലും അത് വ്യതിരിക്തമാകുന്നില്ല, വ്യതിരിക്തമാകാതിരിക്കുന്നില്ല. ശരി, അപ്പോൾ ഇതിന് കൽക്കലത്ത് കൊടുക്കണ്ട, അല്ലെങ്കിൽ തഫഷി എന്നുള്ള സിഫത്ത് ഷീന് നൽകണ്ട, തക്രീർ എന്ന സിഫത്ത് റാഇന് നൽകണ്ട എന്നതാണോ? അങ്ങനെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതല്ല, നേരെ മറിച്ച് അത് സിഫാത്തുൽ മുഹസ്സനയുണ്ട്, അതിനെ നന്നാക്കി തീർക്കുന്ന, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന സിഫത്തുകൾ, അതായത് അതും കൂടി ഉണ്ടെങ്കിലാണ് അത് ജീവിത പൂർണ്ണമാവുകയുള്ളൂ. ഒരു കാര്യത്തിന് നിർബന്ധമായും ഉണ്ടാവേണ്ട സംഗതികളുണ്ട്, ഐച്ഛികമായുണ്ട് സംഗതിയുണ്ട്. എല്ലാ കാര്യങ്ങളും ഫർളല്ല, കുറച്ച് സുന്നത്തുമുണ്ട്, ഫർളുണ്ട് സുന്നത്തുണ്ട്. അതുപോലെ തന്നെ തജ്വീദ് നിയമങ്ങളിലും അതുപോലെ പാരായണങ്ങളിലും നിർബന്ധമായും വരുത്തേണ്ട സംഗതികളുണ്ട്, ഐച്ഛികമായ അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഉള്ള കാര്യങ്ങളുമുണ്ട്. രണ്ടും കൂടി കൂടിയതാണ് അഹ്കാമു തജ്വീദ്. തജ്വീദ് നിയമങ്ങൾ പറഞ്ഞാൽ വാജിബായതുമുണ്ട്, മുസ്തഹബായ ഭാഗവുമുണ്ട്. അപ്പം അതിൻ്റെ മുസ്തഹബായിട്ടുള്ള മുഹസ്സനായിട്ടുള്ള ഭാഗമാണ് സിഫത്തുകളാണ് ഈ പറയുന്ന കൽക്കലത്ത്, അതുപോലെ തന്നെ തഫഷി, തക്രീർ പോലെയുള്ള സംഗതികൾ. അതിനാണ് അസ്സിഫാത്തുൽ മുഹസ്സന എന്ന് പറയുന്നത്. അത് വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ ശരിക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കൽക്കലത്ത്, തക്രീർ, തഫഷി, ഇസ്തിത്വാലത്ത്, സഫീർ, ലീൻ, ഗന്നത്ത്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അസ്സിഫാത്തു അൽ മുഹസ്സനയിൽ പെട്ട സിഫത്തുകളാണ്. ഇനി ഏറ്റവും കൂടുതൽ സിഫത്തുകളുള്ള അക്ഷരമാണ് റ എന്നുള്ളത്. റാഇന് എന്തുകൊണ്ടാണ് സിത്ത് സിഫാത്ത്, ആറ് സിഫത്തുകൾ അല്ലെങ്കിൽ ഏഴ് സിഫത്തുകളൊക്കെ ഉണ്ട് എന്നാണ് തജ്വീദ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട്? കാരണം റാഇന് സിഫാത്തുൽ മുഹസ്സനയുമുണ്ട്, അതുപോലെ തന്നെ റാഇന് സിഫാത്തുൽ ലാസിമയുമുണ്ട്. സിഫാത്തുൽ മുഹസ്സനിൽപ്പെട്ടതാണ് തക്രീർ, ഇൻഹിറാഫ്. അപ്പോൾ ഏതായിരുന്നാലും സിഫാത്തു അൽ മുഹസ്സനയാകട്ടെ, സിഫാത്തുൽ മുമയ്യസയാകട്ടെ, ഇതെല്ലാം വ്യക്തമായി തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഇത് രണ്ടും കൂടി നൽകുമ്പോഴാണ് അക്ഷരത്തിൻ്റെ ഉച്ചാരണം പൂർണ്ണമാകുന്നത്, സിഫാത്തുൽ ലാസിമ നൽകുമ്പോൾ മാത്രം അത് നിർബന്ധമാണ്. അത് നൽകിയാലേ ആ അക്ഷരത്തെ മറ്റു അക്ഷരങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കി നിർത്താൻ കഴിയുകയുള്ളൂ. സിഫാത്തുൽ മുഹസ്സന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി, അതിൻ്റെ ഭംഗിക്ക് വേണ്ടി അത് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോഴാണ് അത് തജ്വീദ് നിയമം പ്രകാരം പൂർണ്ണമായും തജ്വീദ് പ്രകാരം ആവുകയുള്ളൂ. ഇത് കൃത്യമായി തന്നെ നാം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ, അതിൻ്റെ മഖാരിജുൽ ഹുറൂഫും അതുപോലെ സിഫാത്തുൽ ഹുറൂഫും അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനവും അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങളും ഒക്കെ അതിൻ്റെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് കൊണ്ട് നിർബന്ധമായതും നിർബന്ധമല്ലാത്തതുമൊക്കെ പാലിച്ചുകൊണ്ട് പൂർണ്ണമായ തോതിൽ തജ്വീദ് നിയമപ്രകാരം പാരായണം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രമുഖരായിട്ടുള്ള മുജവ്വിദീങ്ങളായ ഖാരികളുടെ ഖിറാഅത്ത് നിരന്തരമായി കേട്ടുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്ത് പരിശീലിക്കുവാൻ ഓരോ ഖുർആൻ പഠിതാക്കളും ശ്രദ്ധ ചെലുത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാകുമുല്ലാഹു ഖൈറൻ. ബാറകല്ലാഹു ഫീക്കും. സല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളും വിശേഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭാഗം 3. ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം, അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത ഖുർആൻ കാരിഉകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആനിൽ സൂറത്തുൽ ഫുർഖാൻ 47 മുതൽ 77 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഇസ്മായിൽ നൂരി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ومقاما.
1: ഖുർആൻ റേഡിയോയിൽ തൻസീൽ. ശ്രോതാക്കൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത് സൂറത്തു സുമർ 45-ാമത്തെ ആയത്ത് മുതൽ സൂറത്തു ഷൂറ വരെ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, സൂറത്തു സുമർ 45 മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. ഇന്ന് നാം കേൾക്കുന്ന അധ്യായം സൂറത്തുൽ ദുഹായിലെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ അർത്ഥ വ്യാഖ്യാനമാണ്.
2: അധ്യായം 93, സൂറത്തുൽ ദുഹ. പൂർവാഹ്നം, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 11.
3: ഒരിക്കൽ കുറച്ചു ദിവസങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹിയം കൊണ്ട് ജിബ്രീൽ അലൈഹിസലാം വരാതിരിക്കുകയും മുഹമ്മദിനെ അവന്റെ റബ്ബ് വെടിഞ്ഞിരിക്കുന്നു എന്ന് അവിശ്വാസികൾ പരിഹസിച്ചു പറയുവാൻ തുടങ്ങുകയും ചെയ്യുകയുണ്ടായി എന്നും ഈ അവസരത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചതെന്നും പല റിവായത്തുകളിലും കാണാം. വിശദാംശങ്ങളിൽ വ്യത്യാസം കാണുമെങ്കിലും അവയുടെ ചുരുക്കം അതാണ്. കൂട്ടത്തിൽ ഏറ്റവും ബലവത്തായ റിവായത്ത് ഇതാകുന്നു. ജുന്ദബ് ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി 1-2 രാത്രി സുഖമില്ലായ്മയാൽ എഴുന്നേൽക്കാതിരിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ ഒരു സ്ത്രീ വന്നു ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദെ, നിന്റെ പിശാജ് നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നുവെന്നല്ലാതെ ഞാൻ കരുതുന്നില്ല. ഈ അവസരത്തിലാണ് വദ്ദുഹ വല്ലൈലി എന്ന ഈ സൂറത്ത് അവതരിച്ചത്. അബൂദാവൂദ്, ബുഖാരി, മുസ്ലിം, തിർമിദി, നസാഇ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: വദ്ദുഹ, പൂർവാഹ്നം തന്നെയാണ്, ഇളയുച്ച തന്നെയാണ്.
4: വദ്ദുഹ,
2: പൂർവാഹ്നം തന്നെയാണ് സത്യം.
4: വചനം 2.
2: വല്ലൈലി, രാത്രി തന്നെയാണ്. ഇദാ സജ, അതു ശാന്തമാകുമ്പോൾ, അടങ്ങിയാൽ, മൂടിയാൽ.
4: വല്ലൈലി ഇദാ സജ,
2: രാത്രി തന്നെയാണ് സത്യം, അതു ശാന്തമാകുമ്പോൾ.
4: വചനം 3.
2: മാ വദ്ദഅക, നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല, യാത്ര പറഞ്ഞു പിരിഞ്ഞിട്ടില്ല. റബ്ബുക, നിന്റെ റബ്ബ്. വമ ഖല, അവൻ വെറുപ്പ് കാട്ടിയിട്ടുമില്ല, കോപം ഈർഷ്യത കാട്ടിയിട്ടുമില്ല.
4: മാ വദ്ദഅക റബ്ബുക വമാ ഖല,
2: നബിയെ, നിന്റെ റബ്ബ് നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല, നിന്നോട് ഈർഷ്യത കാട്ടിയിട്ടുമില്ല.
4: വചനം 4.
2: വലൽ ആഖിറ, നിശ്ചയമായും പരലോകം, അവസാനത്തേതു തന്നെ. ഖൈറുൽ ലക, നിനക്ക് ഉത്തമമാണ്, ഗുണമായതാണ്. മിനൽ ഊല, ആദ്യ ലോകത്തെക്കാൾ, ആദ്യത്തേതിനേക്കാൾ.
4: വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല,
2: നിശ്ചയമായും പരലോകം നിനക്കു ആദ്യ ലോകത്തെ അഥവാ ഇഹലോകത്തെക്കാൾ ഉത്തമമാകുന്നു.
4: വചനം

0: 5.
1: വലസൗഫ, നിശ്ചയമായും വഴിയെ, യുഅതീക, നിനക്കു തരും, നൽകും, റബ്ബുക, നിന്റെ റബ്ബ്, ഫതർദ, അപ്പോൾ നീ തൃപ്തിപ്പെടും, തൃപ്തി അടയും.
0: വലസൗഫ യുഅതീക റബ്ബുക ഫതർദ,
1: വഴിയെ നിന്റെ റബ്ബ് നിനക്കു നിശ്ചയമായും തരുകയും ചെയ്യും, അപ്പോൾ നീ തൃപ്തിപ്പെടുന്നതാണ്.
2: വെളിച്ചം നൽകി ലോകത്തെ ഉന്മേഷഭരിതമാക്കുന്ന പകലിനെയും ഇരുട്ടുമൂടി ലോകത്തെ ശാന്തമാക്കുന്ന രാത്രിയെയും കൊണ്ട് സത്യം ചെയ്ത ശേഷം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സാന്ത്വനപ്പെടുത്തുകയും അതിപ്രധാനമായ ചില സന്തോഷവാർത്തകൾ അറിയിക്കുകയും ചെയ്യുന്നു. തിരുമേനിയെ അള്ളാഹു കൈവെടിയുകയോ പുറംതള്ളുകയോ ചെയ്തിട്ടില്ല. അവിടത്തോട് അവന് യാതൊരു വെറുപ്പോ കോപമോ ഉണ്ടായിട്ടുമില്ല. അല്പദിവസം വഹിയു വരുവാൻ താമസിച്ചു പോകുന്നതോ പ്രബോധന മാർഗത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതോ അള്ളാഹു കൈവടിഞ്ഞതുകൊണ്ട് സംഭവിക്കുന്നതല്ല. രാവും പകലും പോലെ, ഇരുട്ടും വെളിച്ചവും പോലെ സുഖദുഃഖ സമ്മിശ്രമാണ് ഈ ലോകം. ഇവിടെ വെച്ച് അല്പം ചില വിഷമങ്ങളെല്ലാം സഹിക്കേണ്ടി വന്നാലും പരലോകത്ത് തിരുമേനിക്ക് ഏറ്റവും ഉത്തമവും ക്ലേശരഹിതവുമായ ജീവിതമായിരിക്കും സിദ്ധിക്കുക. മാത്രമല്ല, തിരുമേനിക്ക് പരിപൂർണമായും തൃപ്തി വരുമാറ് വേണ്ടതെല്ലാം അള്ളാഹു വഴിയെ കൊടുത്തരളുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തൽക്കാലം ക്ഷമ കൈക്കൊള്ളുകയും ഭാവിയെപ്പറ്റി സുപ്രതീക്ഷയോടെ ഇരിക്കുകയും ചെയ്തു കൊള്ളുക എന്നൊക്കെയാണ് ഈ വചനങ്ങളുടെ താൽപ്പര്യം. അൽ ആഖിറത്ത് എന്ന വാക്കിന് അവസാനത്തേത് എന്നും അൽ ഊല എന്ന വാക്കിന് ആദ്യത്തേത് എന്നുമാണ് സാക്ഷാൽ അർത്ഥം. പരലോകത്തെ ഉദ്ദേശിച്ചാണ് അൽ ആഖിറത്ത് ഖുർആനിൽ സാധാരണ ഉപയോഗിക്കപ്പെടാറുള്ളത്. ഭാഷയിലും ഇത് സാധാരണമാണ്. അതുകൊണ്ട് മുഫസ്സിറുകൾ മിക്കവാറും ആ അർത്ഥമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് അൽ ഊലാക്ക് ഇഹലോകമെന്നും അർത്ഥം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ പ്രവാചകത്വത്തിൻ്റെ ആദ്യഘട്ടവും അവസാനഘട്ടവുമാണ് ഇവിടെ ഉദ്ദേശ്യമെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. ഇസ്ലാമിന് പ്രചാരവും വിജയവും സിദ്ധിച്ചത് അവസാന ഘട്ടത്തിലാണല്ലോ. 5 വചനത്തിലെ വാഗ്ദാനവും ഏതാണ്ട് ഇതേ കാലത്തെ ഉദ്ദേശിച്ചാണെന്നും ചിലർ പറഞ്ഞിരിക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹു നൽകുവാനിരിക്കുന്ന പാരത്രികമായ അനുഗ്രഹങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഇഹത്തിൽ വച്ച് തിരുമേനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വളരെ പരിമിതമാണ് എന്ന് പറയേണ്ടതില്ല. എന്നിരിക്കെ ഭാവിയെ സംബന്ധിച്ച ഈ വാഗ്ദാനങ്ങൾ ഈ സൂറത്ത് അവതരിച്ചതിനു ശേഷം അവിടത്തേക്ക് ലഭിക്കുവാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും അത് ഇഹത്തിൽ വച്ചാകട്ടെ പരത്തിൽ വച്ചാകട്ടെ ഉൾപ്പെടുത്തുന്നു എന്നും വരാവുന്നതാണ്. വല്ലാഹു ആലം. ഭാവി നേട്ടങ്ങളെപ്പറ്റി സന്തോഷവാർത്ത അറിയിച്ച ശേഷം കഴിഞ്ഞ കാലത്ത് നൽകപ്പെട്ട ചില അനുഗ്രഹങ്ങളെ അള്ളാഹു എടുത്തു കാണിക്കുന്നു.
0: വചനം 6.
1: അലം യജിദുക, നിന്നെ അവൻ കണ്ടെത്തിയില്ലേ, കണ്ടുമുട്ടിയില്ലേ, കണ്ടില്ലേ. യതീമൻ, അനാഥനായിട്ട്. ഫആവ, എന്നിട്ടു അവൻ അഭയം നൽകി, ചേർത്തു തന്നു, ആശ്രയം നൽകി, രക്ഷ നൽകി.
0: അലം യജിദുക യതീമൻ ഫആവ,
1: നിന്നെ അവൻ അനാഥയായി കാണുകയും എന്നിട്ടു നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ.
0: വചനം 7.
1: വവജദക, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു. ദാല്ലൻ, വഴി അറിയാത്തവനായിട്ട്, തെറ്റിയവനായിട്ട്, പരിഭ്രമിച്ചവനായിട്ട്. ഫഹദ, എന്നിട്ടവൻ വഴികാട്ടിത്തന്നു, മാർഗദർശനം നൽകി.
0: വവജദക ദാല്ലൻ ഫഹദ,
1: നിന്നെ അവൻ വഴി അറിയാത്തവനായി കാണുകയും എന്നിട്ടു നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു.
0: വചനം 8.
1: വവജദക, നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ഇലൻ, ദരിദ്രനായി, പ്രാരാബ്ധക്കാരനായി. ഫഅഗ്ന, എന്നിട്ടവൻ ധന്യത നൽകി, ധനം നൽകി, പര്യാപ്തമാക്കി.
0: വവജദക ഇലൻ ഫഅഗ്ന,
1: നിന്നെ അവൻ ദരിദ്രനായി കാണുകയും എന്നിട്ടു നിനക്കു ധന്യത നൽകുകയും ചെയ്തിരിക്കുന്നു.
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിദ്ധിച്ച മൂന്ന് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നത്. ഒന്ന്, അവിടുന്ന് ഒരു അനാഥനായിരുന്നുവെങ്കിലും അവിടത്തേക്ക് വേണ്ടുന്ന ആശ്രയവും സംരക്ഷണവും നൽകി അനുഗ്രഹിച്ചു. അതെ, അവിടുന്ന് ഗർഭത്തിലായിരുന്നപ്പോൾ തന്നെ പിതാവും 6 വയസ്സായപ്പോഴേക്കും മാതാവും കാലഗതിയടഞ്ഞു. അങ്ങനെ മാതാവും പിതാവും ഇല്ലാത്ത ഒരു അനാഥനായിത്തീർന്നു. പക്ഷേ ആദ്യം പിതാമഹനും അദ്ദേഹത്തിന് ശേഷം പിതൃവ്യനും തിരുമേനിയെ ഏറ്റെടുത്തു പരിപാലിക്കുകയും വളരെ ഓമനിച്ചും ആദരിച്ചും കൊണ്ട് വളർത്തുകയും ചെയ്തു. പ്രവാചകത്വം ലഭിച്ചപ്പോൾ പിതൃവ്യനായ അബൂ ത്വാലിബ് അതിൽ വിശ്വസിച്ചില്ലെങ്കിലും തിരുമേനിയോട് വളരെ അധികം സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പെരുമാറിയെന്നു മാത്രമല്ല, ശത്രുക്കളുടെ അക്രമവർദ്ധനങ്ങളെ നേരിട്ടുകൊണ്ട് തിരുമേനിയെ തന്നാലാകും വിധം സഹായിക്കുകയും ചെയ്തിരുന്നു. ഹിജിറയുടെ അല്പം മുമ്പ് അബൂ ത്വാലിബ് മരണപ്പെടുന്നതുവരെ തിരുമേനി അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ തന്നെ തുടർന്നു വന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ തിരുമേനി അത്യധികം വ്യസനിക്കുകയുണ്ടായി. ഏറെ താമസിയാതെ മദീന നിവാസികൾ തിരുമേനിയെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സഹായിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്യുകയും അതവർ തികച്ചും പാലിക്കുകയും ചെയ്തു. ഇതെല്ലാം ഒന്നാമത്തെ അനുഗ്രഹത്തിൽ ഉൾപ്പെട്ടതാണ്. 2. നേർവഴിയും സന്മാർഗവും ഏതാണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയാത്ത ആളായിരുന്നു തിരുമേനി. എങ്കിലും അള്ളാഹു അവിടത്തേക്ക് സന്മാർഗ ദർശനം നൽകി അനുഗ്രഹിച്ചു. സ്വകുടുംബത്തിൽ നിന്നോ വേദഗ്രന്ഥങ്ങൾ വഴിയോ സന്മാർഗം എന്താണെന്ന് മനസ്സിലാക്കുവാൻ അവിടത്തേക്ക് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുത്തും വായനയും അറിഞ്ഞുകൂടാ. ഇതിനെപ്പറ്റി സൂറത്ത് ശൂറായിൽ അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ്: മാ കുന്ത തദരി മൽ കിതാബു വലൽ ഈമാൻ, വേദഗ്രന്ഥമാകട്ടെ സത്യവിശ്വാസമാകട്ടെ എന്താണെന്ന് നിനക്ക് അറിയുമായിരുന്നില്ല. സൂറത്തു ശുഅറാ 52. ഇങ്ങനെയുള്ള തിരുമേനിയെ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വേദഗ്രന്ഥം നൽകി അള്ളാഹു അനുഗ്രഹിച്ചു. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനും സമസ്ത ലോകത്തിനായുള്ള റസൂലുമാക്കി നിയോഗിക്കുകയും ചെയ്തു. 3. അന്യരെ ആശ്രയിച്ചു കഴിയുമാറുള്ള ദാരിദ്ര്യാവസ്ഥ നീക്കി അന്യാശ്രയം കൂടാതെ ധന്യനായി കഴിഞ്ഞുകൂടത്തക്ക നില അള്ളാഹു തിരുമേനിക്കു നൽകി. പിതാവിൽ നിന്ന് തിരുമേനിക്ക് അനന്തരമായി കാര്യമായ സ്വത്തുക്കളൊന്നും സിദ്ധിച്ചിരുന്നില്ല. പിതാമഹനെയും പിതൃവ്യനെയും ആശ്രയിക്കേണ്ടി വന്നു. പിന്നീട് ഈ സൂറത്ത് അവതരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വപത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ധനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചു വന്നു. പ്രവാചകത്വം സിദ്ധിക്കുന്നതിന് മുമ്പ് തിരുമേനി കച്ചവടം നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഹിജറയ്ക്ക് ശേഷം അൻസാരികളുടെ സഹായങ്ങളും സിദ്ധിച്ചു. പിന്നീട് യുദ്ധങ്ങളിൽ ലഭിക്കുന്ന ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് നിയമാനുസൃതമുള്ള ഒരു പങ്കും തിരുമേനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തട്ടി നീങ്ങിക്കൊണ്ടിരിക്കുമാറുള്ള പരിതസ്ഥിതിയുണ്ടായി എന്നർത്ഥം. എന്നല്ലാതെ തിരുമേനി ഒരു ധനാഢ്യനോ ലക്ഷ്യപ്രഭുവോ ആയിത്തീർന്നു എന്ന് ഇതിനർത്ഥമില്ല. ചരിത്രം അറിയുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു പരമാർത്ഥമാണിത്. ഒരു രാജാവായ പ്രവാചകനാകുന്നതിനേക്കാൾ ഒരു പ്രവാചകനായ അടിയാനായിരിക്കുവാനാണ് അവിടുന്ന് ഇഷ്ടപ്പെട്ടത്. ധനത്തിനും ധന്യതയ്ക്കും തിരുമേനി കൽപ്പിച്ചിട്ടുള്ള അർത്ഥം തന്നെ ഇന്ന് നാം അതിന് കൽപ്പിക്കാറുള്ള അർത്ഥമല്ല. തിരുമേനി കൽപ്പിച്ച അർത്ഥത്തിൽ നോക്കുമ്പോൾ തിരുമേനിയേക്കാൾ വമ്പിച്ച ഒരു ധനവാൻ ലോകത്തില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അവിടുന്ന് പറയുന്നു: ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർളി വലാകിന്നൽ ഗിന ഗിന നഫ്സ്. ധനം എന്നത് വസ്തുക്കളുടെ ആധിക്യം കൊണ്ടുള്ളതല്ല, പക്ഷേ ധനം മനസ്സിന്റെ ധന്യതയാണ്. ബുഖാരി മുസ്ലിം. അതെ, ഉള്ളതിൽ തൃപ്തിപ്പെടുവാനും അന്യരെ ആശ്രയിക്കാതിരിക്കുവാനുമുള്ള മനക്കരുത്തുണ്ടായിരിക്കുക, ഇതാണ് തിരുമേനിയുടെ അടുക്കൽ ധനം.
3: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തഫ്സീർ അമാനി, സൂറത്തുൽ ദുഹ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവ്യാഖ്യാനമാണ് നാം ഇതുവരെ കേട്ടത്.
4: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക് എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനാ ആയിട്ട് ഖുറാൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر, الله أكبر

0: മക്കയിൽ നിന്ന് മഗ്രിബ് നമസ്കാരത്തിലെ ഖിറാഅത്ത് സൂറത്ത് നജം 27 മുതൽ 47 വരെ വചനം, ഷെയ്ഖ് മാഹിർ അൽ മുഅഖലി.
1: സുബ്ഹാനല്ലാഹി.

0: ഹെർമൈൻലൈം സമാപിക്കുന്നു. പേസ് ഖുറാനിടയിൽ ശ്രോതാക്കൾ കേൾക്കുന്നു അൽ മുഅല്ലിം. സൂറ ആൽ ഇംറാൻ ആയത്ത് 37 മുതൽ 41 വരെ പാരായണം ഖലീഫ സുനൈജി.
1: أعوذ بالله من الشيطان الرجيم.

0: അൽ മുഅല്ലിം സമാപിക്കുന്നു.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: വിശുദ്ധ ഖുർആനിന്റെ വിവരണങ്ങൾ ഏറെ ലളിതമായി ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രത്യേക പരിപാടി ഹൃദയവസന്തം പീസ് റേഡിയോയിൽ അടുത്തതായി. ഇന്ന് മുഹമ്മദ് കുട്ടി സലഫിയാണ് നമുക്കായി ക്ലാസ് എടുക്കുന്നത്. സൂറത്തു സ്വാദിലെ 60 മുതൽ 62 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. قالوا بل أنتم لا مرحبا بكم أنتم قدمتموه لنا فبئس القرار. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 60-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു സ്വാദിലെ 59 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു പറയുന്നു, ഖാലു, അവർ പറയും, ബൽ, എങ്കിലും, അല്ലെങ്കിൽ പക്ഷേ, അൻതും, നിങ്ങളാണ്, ലാ മർഹബം ബിക്കും, നിങ്ങൾക്ക് സ്വാഗതമില്ല, അൻതും, നിങ്ങളെത്രേ, ഖദ്ദം തുമൂഹു, ഇത് മുമ്പ് വരുത്തിവച്ചത്, ലനാ, ഞങ്ങൾക്ക്, ഫബിഅസ, അപ്പോൾ, എന്നിരിക്കെ, വളരെ ചീത്ത, മോശമാണ്, അൽ ഖറാർ, താവളം, ആ പാർപ്പിടം. അവർ പറയുന്നു, തിരക്കി കടന്നുവന്നവർ പറയും, പക്ഷേ നിങ്ങളാണ് സ്വാഗതം നൽകപ്പെടാത്തവർ, നിങ്ങൾക്ക് സ്വാഗതമില്ല, നിങ്ങളെത്രേ, ഞങ്ങൾക്ക് ഇത് മുമ്പേ വരുത്തിവച്ചത്, അപ്പോൾ ആ പാർപ്പിടം എത്രയോ ചീത്ത തന്നെ. ഇതാണ് 60-ാമത്തെ വചനം. അതായത്, തങ്ങളെ പിൻപറ്റിയ നേതാക്കന്മാരോട് അനുയായികൾ പറയും, നിങ്ങളാണ് ഞങ്ങൾക്ക് ഈ ഒരവസ്ഥ വരുത്തിവെച്ചത് എന്ന്. അത് അവർ അവിടെ വെച്ചുകൊണ്ട് നരകത്തിൽ വെച്ച് പറയുന്ന കാര്യമാണ് അള്ളാഹു എടുത്തു പറയുന്നത്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഫയഖൂലു ലഹുമു ദാഖിലൂൻ, ആ നരകത്തിൽ പ്രവേശിക്കുന്നവർ പറയും, ബൽ അൻതും ലാ മർഹബം ബിക്കും, നിങ്ങൾക്ക് സ്വാഗതമില്ല. നേരത്തെ നേതാക്കന്മാർ അനുയായികളോട് പറഞ്ഞിരുന്നു, നേരത്തെ തൊട്ടുമുമ്പുള്ള വചനത്തിൽ നമ്മൾ കേട്ടു, നിങ്ങൾക്ക് സ്വാഗതമില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. അതാണ് ഇവർ തിരിച്ചു പറയുന്നത്, അല്ല, അൻതും ലാ മർഹബം ബിക്കും, നിങ്ങൾക്ക് സ്വാഗതമില്ല. അൻതും ഖദ്ദംതുമൂഹു ലനാ, നിങ്ങളാകുന്നു ഇത് മുമ്പ് ഞങ്ങൾക്ക് വരുത്തിവച്ചത്. ഇവിടെ നേതാക്കന്മാരെ അന്ധമായി അനുകരിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ ഒരിക്കലും തന്നെ അവർക്ക് എതിര് പറയുകയോ അവർ പ്രമാണത്തിന് നിരക്കാത്ത കാര്യമാണല്ലോ പറയുന്നത് എന്ന് ചിന്തിക്കുകയോ ചെയ്യാത്ത ആ ആളുകൾ, അനുയായികൾ പരലോകത്ത് ഈ ആളുകളെ തള്ളിപ്പറയുമെന്നാണ് അള്ളാഹു ഈ വചനത്തിലൂടെ വ്യക്തമാക്കുന്നത്. വളരെ ചിന്തിക്കേണ്ടുന്ന വളരെ ഗൗരവതരമായ വാക്കാണിത്. കാരണം ഇവിടെ നേതാക്കളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ, അവരെ വെള്ളപൂശാൻ ശ്രമിക്കുന്നവർ, അവർ പറയുന്ന, അവർ ചെയ്യുന്ന ഏത് പ്രമാണവിരുദ്ധമായ ആശയങ്ങളെയും വാരി പുണരുന്നവർ, നാളെ പരലോകത്ത് ഈ നേതാക്കന്മാർക്ക് തങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ഈ തരത്തിൽ അവരോട് എതിര് പറയുന്നത്, അവർക്ക് നേരെ തിരിയുന്നത്. അതാണ് അള്ളാഹു സൂറത്ത് സ്വാദിലെ 60-ാമത്തെ വചനത്തിൽ എടുത്തു പറയുന്നത്, അൻതും ഖദ്ദംതുമൂഹു ലനാ, ഇത് ഞങ്ങൾക്ക് നേരത്തെ വരുത്തിവെച്ചത് നിങ്ങളാകുന്നു എന്ന് നേതാക്കന്മാരുടെ മുഖത്തു നോക്കിക്കൊണ്ട് അനുയായികൾ പറയുമെന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ ബഗ്‌വി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, യഖൂലുൽ അത്മാ അത്ബാഉലിൽ ഖാദതി, അനുയായികൾ നേതാക്കന്മാരോട് പറയും, അൻതും ബദഅ്തും ബിൽ കുഫ്രി ഖബ്‌ലനാ, ഞങ്ങൾക്ക് മുമ്പ് ഈ സത്യനിഷേധം തുടങ്ങിവെച്ചത് നിങ്ങളാകുന്നു. വഷറഅ്തും വസനൻതുമൂഹുലന, അത് മതമായി മത ആചാരമായി ഞങ്ങളെ പഠിപ്പിച്ചത് നിങ്ങളാണ്. വഖീല അൻതും ഖദ്ദംതും ഹാദൽ അദാബലന, മറ്റൊരു അഭിപ്രായം ഈ ശിക്ഷ ഞങ്ങൾക്ക് വരുത്തിവെച്ചത് നിങ്ങളാകുന്നു. എങ്ങനെ? ബിദുആഇക്കും ഇയാന ഇലൽ കുഫ്രി, ഞങ്ങളെ ഈ സത്യനിഷേധത്തിലേക്ക് ക്ഷണിച്ചത് കാരണത്താൽ. എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. അള്ളാഹു പറയുന്നു, ഫബിസ ദാറുൽ ഖറാർ, ഈ ഭവനം നരകമാകുന്ന ഭവനം, അതെത്ര മോശമായ ഭവനമാകുന്നു എന്ന്. എത്ര കൃത്യമായി എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്ക് കടകവിരുദ്ധമായ ആശയങ്ങൾ പോലും പ്രചരിപ്പിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ തങ്ങൾക്ക് അള്ളാഹു തന്ന ബുദ്ധിയും വിവേകവും ഉപയോഗപ്പെടുത്താത്ത അനുയായികൾ തീർച്ചയായും ശിക്ഷക്ക് അർഹർ തന്നെയാണെന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ കലാമിൽ വളരെ വ്യക്തമായി അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറഞ്ഞു തന്നിട്ട് പോലും അതൊന്ന് പഠിക്കാൻ അതൊന്ന് മനസ്സിലാക്കാൻ തയ്യാറില്ലാത്ത ആളുകൾക്ക് ഈ ഒരു ദുരവസ്ഥയാണ്, ഈ ഒരു ദുരന്തമാണ് സംഭവിക്കുക എന്നത് മുൻകൂട്ടി തന്നെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് സമൂഹമേ ഉണരുക. അള്ളാഹുവിൻ്റെ കലാമിലേക്ക്, വിശുദ്ധ ഖുർആനിലേക്ക്, അതിൻ്റെ ശരിയായ അധ്യാപനങ്ങളിലേക്ക് തിരിച്ചു വരിക. എങ്കിൽ മാത്രമാണ് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുക. തങ്ങൾ അന്ധമായി അനുകരിച്ചു എന്ന കാരണത്താൽ, എന്നാൽ നിങ്ങൾ നരകത്തിൽ നിന്ന് മാറിക്കൊള്ളുക, നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാം എന്നൊരിക്കലും തന്നെ അള്ളാഹു പറയുകയില്ല. കാരണം എല്ലാവർക്കും അള്ളാഹു ബുദ്ധിയും വിവേകവും നൽകിയിട്ടുണ്ട്. പലപ്പോഴും ദുനിയാവിൻ്റെ വിഷയത്തിൽ തങ്ങളുടെ ബുദ്ധി നന്നായി ഉപയോഗിക്കുന്ന ആളുകൾ പോലും ദീനിൻ്റെ കാര്യത്തിൽ ആ ബുദ്ധി പണ്ഡിതന്മാർക്ക് പുരോഹിതന്മാർക്ക് ഇത്തരം ആളുകൾക്ക് പണയപ്പെടുത്തുമ്പോൾ അതിൻ്റെ അർത്ഥം പരലോകത്തിന് അവർ വലിയ ഗൗരവം കൽപ്പിക്കുന്നില്ല എന്നതാകുന്നു. അപ്പോ സൂറത്തു സ്വാദിലെ 60-ാമത്തെ വചനം നാം ഒന്ന് മനസ്സിരുത്തി വായിക്കേണ്ടതാണ്. പാലു, അവർ പറയും, ബൽ അല്ല, ഈ അല്ല എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ആ വചനത്തിന് അതിനെ ഗണ്ണിച്ചുകൊണ്ടാണെന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അതെന്താണ്? 59-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഹാദാ ഫൗജും മുഖത്തഹിമും മഅകും, ഇതാ ഒരു സംഘം നിങ്ങളുടെ കൂടെ തിരക്കി വരുന്നു. അപ്പോ അവരോട് നേതാക്കന്മാർ പറയും, ലാ മർഹബം ബിഹിം, അവർക്ക് സ്വാഗതമില്ല. ഇന്നഹും സ്വാലുന്നാർ, അവർ നരകത്തിൽ കടന്നെരിയുന്നവരാകുന്നു.

ഞങ്ങളുടെ രക്ഷിതാവേ, മൻ ഖദ്ദമ, ആർ മുമ്പ് വരുത്തി വച്ചുവോ ലനാ ഹാദാ, ഞങ്ങൾക്ക് ഇത്, അതായത് ഈ നരകത്തിലെ ശിക്ഷ. ഫസിദുഹു, എന്നാൽ അവന് നീ വർദ്ധിപ്പിക്കണമേ, അദാബൻ ദിഅ്ഫ, ഇരട്ടിയായ ശിക്ഷ, ഫിന്നാർ, നരകത്തിൽ. അതായത് അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഇത് മുമ്പേ വരുത്തിവെച്ചവരാരാണോ, വരുത്തിവെച്ചതാരോ അവന് നരകത്തിൽ ഇരട്ടിയായ ശിക്ഷ നീ വർദ്ധിപ്പിക്കണമേ. എത്ര വ്യക്തമായാണ് അള്ളാഹു ഇക്കാര്യം പറയുന്നത്. ഇവിടെ നേതാക്കന്മാരുടെ എല്ലാ വാക്കുകളെയും അന്ധമായി സ്വീകരിക്കുന്നവർ ഒരിക്കലും ആ നേതാക്കന്മാരെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരുടെ ജൽപ്പനങ്ങൾ ഖുർആനിന് വിരുദ്ധമാണ്, ഹദീസിന് വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ അത് പറയുന്നവരെ ചീത്ത പറയുന്ന ആളുകളാണ് നാളെ പരലോകത്ത് വെച്ച് പറയുന്നത്, അള്ളാഹുവേ, ഈ ഒരു ഗതികേട് ഞങ്ങൾക്ക് വരുത്തിവെച്ചവർക്ക് നീ ഇരട്ടി ശിക്ഷ നൽകണമേ എന്ന്. ഇബ്നു കസീർ റഹ്മഹുള്ള സൂറത്തുൽ അഅ്റാഫിലെ 38-ാമത്തെ വചനം ഇതിന്റെ ഒരു വിശദീകരണമായി കൊടുക്കുന്നു. കമാ ഖാല അസ്സ വജൽ, ഇത് അള്ളാഹു പറഞ്ഞതുപോലെയാകുന്നു. ഖാലത് ഉഖ്റാ.

പാലത്ത് ഉഖ്റാഹും ലിഊലാഹും, ആദ്യത്തെ ആളുകളെക്കുറിച്ച് അവസാനത്തവർ പറയും, അതായത് നേതാക്കന്മാരെക്കുറിച്ച് അനുയായികൾ പറയും, റബ്ബന ഞങ്ങളുടെ റബ്ബേ, ഹാഉലാഇ അദല്ലൂന, ഇവരാണ് ഞങ്ങളെ വഴി പഴപ്പിച്ചവർ. കണ്ടോ, പരലോകത്ത് വ്യക്തമായി അത് പറയാണ്, അവർക്കത് ബോധ്യപ്പെടാണ്. ഇവിടെ ഈ ഉസ്താദുമാർ ഒരിക്കലും കളവ് പറയുകയില്ല, ഈ നേതാക്കന്മാർ ഒരിക്കലും വഴിപിഴവിലേക്ക് നയിക്കുകയില്ല എന്ന് തെറ്റിദ്ധരിച്ചവർ നാളെ പരലോകത്ത് പറയും, ഹാഉലാഇ അദല്ലൂന, ഇവരാണ് ഞങ്ങളെ വഴി പഴപ്പിച്ചവർ. അതുകൊണ്ട് ഫആതിഹിം, നീ അവർക്ക് നൽകണേ അദാബൻ ദിഅ്ഫം മിനന്നാർ, നരകത്തിൽ നിന്ന് ഇരട്ടി ശിക്ഷ. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി, ഖാല ലികുല്ലി ദിഅ്ഫ്, എല്ലാവർക്കുമുണ്ട് ഇരട്ടി. കണ്ടോ, അന്ധമായി പിൻപറ്റി എന്ന കാരണത്താൽ അവർക്ക് ഒരു ഒഴികഴിവും ഇല്ല, നേരെ മറിച്ച് അവരും കുറ്റക്കാര് തന്നെയാണ്, ചിന്തിക്കാത്തത് കൊണ്ട്, ബുദ്ധി ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട്, അന്ധമായി പിൻപറ്റിയത് കൊണ്ട് അവരും കുറ്റക്കാര് തന്നെയാണ്. വഴിപഴപ്പിച്ചവരും വഴിപഴപ്പിക്കപ്പെട്ടവരും ശിക്ഷക്ക് അർഹർ തന്നെയാണ്. അതാണ് ലികുല്ലി ദിഅ്ഫ് വലാകില്ലാ തഅലമൂൻ, പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. സൂറത്തുൽ അഅ്റാഫിലെ 38-ാമത്തെ വചനം. അതുപോലെ തന്നെ മറ്റൊരു തഫ്സീൽ കാണാം, ഐ കുഫ്ഫാറു മക്ക വഹും ഫിന്നാർ വസ്സവാബു അന്നൽ മുറാദ ബിഹി ബിഹിം കുല്ലുൽ കുഫ്ഫാർ. ഈ പറയുന്ന ആളുകൾ മക്കയിലെ കുഫ്ഫാറുകളെക്കുറിച്ചാകുന്നു, എന്നാൽ എല്ലാ കുഫ്ഫാറുകളും ഈ ഗണത്തിൽപ്പെടും. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കപ്പെട്ട മറ്റൊരു കാര്യം. വളരെ വ്യക്തമായി ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഈ വചനം. ഖാലു, അവർ പറയും, റബ്ബന ഞങ്ങളുടെ റബ്ബേ, മൻ ഖദ്ദമലന ഹാദ, ഇത് ഞങ്ങൾക്ക് ആരാണോ വരുത്തി വച്ചത്, ആ ആളുകൾക്ക് ഫസിദുഹു അദാബൻ, അവർക്ക് നീ ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കണേ, ദിഅ്ഫൻ മിനന്നാർ, നരകത്തിൽ ഇരട്ടി ശിക്ഷ നൽകണമേ എന്നാണ് അവർ പറയുന്നത്. തുടർന്ന് ഈ ആയത്തിന് ശേഷം അള്ളാഹു പറയുന്ന കാര്യം 62-ാമത്തെ വചനം,

വഖാലു, അവർ പറയും, മാലന, ഞങ്ങൾക്കെന്താണ്, ലാ നറ, നാം കാണുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്നില്ല, രിജാലൻ, ചില പുരുഷന്മാരെ, മനുഷ്യരെ, കുന്ന നഉദ്ദുഹും, നാം അവരെ എണ്ണിയിരുന്നു, മിനൽ അഷ്റാർ, ദുർജനങ്ങളിൽ. ഇതാണ് 62-ാമത്തെ വചനം. അതായത് അവർ പരസ്പരം പറയും, നമുക്കെന്താണ്, എന്താണ് നമുക്ക് പറ്റിയത് എന്നർത്ഥം.

0: ദുർജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരായി നാം എണ്ണി വന്നിരുന്ന ചില മനുഷ്യന്മാരെ ഇവിടെ നാം കാണുന്നില്ലല്ലോ. അവർ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടുന്ന് നിങ്ങളാണ് വഴി പഴച്ചവർ, നിങ്ങളാണ് മോശക്കാർ എന്നൊക്കെ യഥാർത്ഥ വിശ്വാസികളെ നോക്കിക്കൊണ്ട് അഹ്ലുസുന്നയുടെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശം സ്വീകരിച്ചവർ നോക്കിക്കൊണ്ട് പറയുന്നവർ, നിങ്ങൾ പുത്തൻവാദികളാണ്, നിങ്ങൾ വഴിപഴച്ചവരാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ നാളെ പരലോകത്ത് പറയുന്ന അവസ്ഥയാണിത്. ഉസൈമീൻ അഹമ്മദ് പറയുന്നു, ഈ പറഞ്ഞത് കുഫാറു മക്ക വഹും ഫിന്നാർ വസ്വാബു അന്നൽ മുറാദ ബിഹിം കുല്ലൽ കുഫാർ. ഇത് മക്കയിലെ കുഫാറുകളെക്കുറിച്ചാണ്, സത്യനിഷേധികളെക്കുറിച്ചാണെന്നാണ് അഭിപ്രായം. എന്നാൽ ശരിയായ അഭിപ്രായം ഇത് എല്ലാ കുഫാറുകളെക്കുറിച്ചുമാകുന്നു. കാരണം അള്ളാഹു സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞത് കാണാം, ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹഖൂൻ. തീർച്ചയായും കുറ്റവാളികളായ ആളുകൾ സത്യവിശ്വാസികളെ നോക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് ചിരിക്കുന്നു. ദുനിയാവിലെ കാര്യം എങ്ങനെയാണ്? സത്യവിശ്വാസികളായ ശരിയായ ആദർശം സ്വീകരിച്ചവരായ ആളുകളെ നോക്കിക്കൊണ്ട് പിഴച്ച കക്ഷികൾ, തെറ്റായ വിശ്വാസങ്ങളുമായി നടക്കുന്ന ആളുകൾ പരിഹസിച്ചുകൊണ്ട് ചിരിക്കും. ഇദാ മർറൂബിഹിം യതഗാമസൂൻ, അവർ അവരുടെ അരികിലൂടെ നടന്നു പോയാൽ പരസ്പരം കണ്ണിട്ട് കാണിക്കും. യഥാർത്ഥ വിശ്വാസികളുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഈ അന്ധവിശ്വാസികളായ ആളുകൾ അവരെ പരിഹസിച്ചുകൊണ്ട് കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കും. വഇദാ ഖലബൂ ഇലാ അഹ്ലിഹിമു ഖലബൂ ഫഖീൻ, അവർ അവരുടെ ആളുകളിലേക്ക് തിരിച്ചു ചെന്നാൽ അവർ രസിക്കുന്നവരായിരിക്കും. ഇന്ന് ഞങ്ങൾ ആ ആളുകളെ പരിഹസിച്ചിട്ടുണ്ട്, ഇന്ന് ഞങ്ങൾ അവരെ കളിയാക്കിയിട്ടുണ്ടെന്ന പേരിൽ. വഇദാ റഔഹും ഖാലൂ ഇന്നഹ ഉലൈല ദാല്ലൂൻ. വഇദാ റഔഹും, അവർ അവരെ കണ്ടാൽ എന്ന് പറഞ്ഞാൽ ഈ ദുർമാർഗികളായ ആളുകൾ യഥാർത്ഥ വിശ്വാസികളെ കണ്ടാൽ ഖാലു, ഈ ദുർമാർഗികൾ മാർഗികൾ പറയും, ഈ അന്ധവിശ്വാസികൾ പറയും, എന്താ പറയാ, ഇന്നഹ ഉലൈ, തീർച്ചയായും ഇക്കൂട്ടർ ലദാല്ലൂൻ, വഴിപിഴച്ചവർ തന്നെയാണ്. ണോ, ഇവർ പഴച്ചുപോയവരാണ്, ഇവർ പുത്തൻവാദികളാണ്, ഇവര് യഥാർത്ഥ മാർഗത്ത് തെറ്റിപ്പോയവരാണെന്ന് ഇവർ പറയും. ഇതേപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് സ്വാദിലെ ഈ ആയത്തിൽ പറയുന്നത്. അതായത് വിശ്വാസികളെ നോക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ വിശ്വാസികളുടെ കാര്യത്തിൽ അവർ പറയുന്ന കാര്യമാണ്, ഞങ്ങൾ ദുർമാർഗികളായി എണ്ണിയിരുന്ന ആളുകളെ ഈ നരകത്തിൽ കാണുന്നില്ലല്ലോ എന്ന് അവർ പരിതപിക്കുന്നു. യഥാർത്ഥത്തിൽ ദുർമാർഗികൾ എന്ന് അവർ കണക്കാക്കിയിരുന്നവർ അവരാണ് സന്മാർഗികൾ. തങ്ങൾ സന്മാർഗത്തിലാണെന്ന് അവർ വാദിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. അതാണ് വഖാലു, അവർ പറയും, മാലന, നമുക്കെന്തു പറ്റി, ലാ നറ, നമ്മൾ കാണുന്നില്ലല്ലോ, റിജാലൻ, ചില മനുഷ്യന്മാരെ, കുന്ന നഉദ്ദുഹും, നമ്മൾ അവരെ എണ്ണിയിരുന്നു, മിനൽ അഷ്റാർ, ലേ, തെറ്റുകാരിൽ, അല്ലെങ്കിൽ ദുർജനങ്ങളിൽ നാം അവരെ എണ്ണിയിരുന്നു, അങ്ങനെയുള്ളവരെ നമ്മളിവിടെ കാണുന്നില്ലല്ലോ എന്ന് അവർ പറയുമെന്നാണ്. യഥാർത്ഥത്തിൽ വളരെ ശ്രദ്ധേയമായ, അങ്ങേയറ്റം ചിന്തിപ്പിക്കുന്ന വചനമാണിത്. തങ്ങൾ സന്മാർഗത്തിലാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർ പരിശോധിക്കുന്നില്ല തങ്ങളുടെ ആദർശം ഖുർആനികമായി എത്രമാത്രം ശരിയാണ് എന്ന്. തങ്ങളുടെ ആദർശം പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശവുമായി എത്രമാത്രം പൊരുത്തപ്പെടുന്നുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നില്ല. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തങ്ങളെ നയിക്കുന്ന നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങളെ അന്ധമായി സ്വീകരിക്കുകയും അന്ധമായി പിൻപറ്റുകയും അത് മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, വഖാലു, അവർ പറയും, അതായത് വഹും ഫിന്നാർ, നരകത്തിലുള്ള ആ ആളുകൾ പറയും, മാലന ലാ നറ റിജാലൻ കുന്ന നഉദ്ദുഹും മിനൽ അഷ്റാർ, നമുക്കെന്തു പറ്റി, നാം ദുർജനങ്ങളായി എണ്ണിയിരുന്ന ആളുകളെ നാം ഇവിടെ കാണുന്നില്ലല്ലോ, ഈ നരകത്തിൽ കാണുന്നില്ലല്ലോ. ഐ കുന്ന നസ്ഉമു, നമ്മൾ വാദിച്ചിരുന്നു, അന്നഹും മിനൽ അഷ്റാർ, തീർച്ചയായും അവർ ദുർജനങ്ങളാണെന്ന്. അൽ മുസ്തഹിഖീനൽ അദാബ് അദാബിന്നാർ, നരകശിക്ഷയ്ക്ക് അവകാശികളാണെന്ന് നമ്മൾ എണ്ണിയിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ശരിയായ മാർഗം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാത്തരം തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ആചാരങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹു വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു സ്വാദിലെ 60 മുതൽ 62 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: മനപാഠം സമാപിക്കുന്നു.
1: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, സൂറ ബക്കറയിലെ 36-37 വചനങ്ങൾ. അവതരണം ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 35 ആയത്തുകൾ അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹ് 36-37 ആയത്തുകളാണ് എടുക്കുന്നത്. പാരായണം തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചായിരിക്കണം. പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, കേട്ട് പഠിക്കുക.
4: فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو

فأزلهما الشيطان. فأزلهما فأزل ز فأزلهما ഷീന്. ഷീന് ഉച്ചരിക്കുമ്പോൾ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, തഫഷി എന്ന ഒരു സിഫത്ത് അതിനുണ്ട്, പരത്തി ഉച്ചരിക്കണം. ഷ അഷ്ഷൈത്താനു. അതുപോലെ ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ എന്ന സിഫത്ത് അത് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ത കൃത്യമായിട്ട് അതിൻ്റെ ഉച്ചാരണം ശരിയാവുകയുള്ളൂ. അഷ്ഷൈത്താനു. فأزلهما الشيطان عنها فأخرجهما فأخرج فأخرجهما مما كان فيه. مما ميم الشد منكنم كان فيه. كان فيه الا كان كان فيه. اور فيه وقف ചെയ്യുമ്പോൾ ഹ ഇന് സുക്കൂൻ നൽകി കൊണ്ട് വഖഫ് ചെയ്യണം. فيه وقلنا اهبطوا. وقلنا وقو قاف. وقلنا وقلنا اهبطوا. وقلنا اهبطوا അങ്ങനെ ഓതരുത്. وقلنا اهبطوا. അതുപോലെ തന്നെ ഇഹ്ബിത്തു എന്നതിലെ ത്വാഇൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്. അതുപോലെ ഇത്തുബാക്കുന്ന സിഫത്ത് കൊണ്ടുവരണം. ഇഹ്ബിത്തു ഇഹ്ബിത്തു ത തി തു അത് അത് ഇഹ്ബിത്തു. വഖുൽനഹ്ബിത്തു ബഅദുക്കും. ബഅദുക്കും അല്ല ബഅ. ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അതുപോലെ ഐന് സുക്കൂനാണ്. ബഅദുക്കും ബഅദു. അതുപോലെ ദാദ്, ദാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം. ദ ദ ദ ദി ദു അദ് ബഅദുക്കും. ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ് ദാദ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ബഅദുക്കും ലിബഅദിൻ ലിബഅദിൻ. ഇവിടെയും ഐനും ദാദും കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. ലിബഅദിൻ അദു ലിബഅദിൻ അ. തൻവീന് ശേഷം ഐന് വന്നാൽ ഇസ്ഹാർ, തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരമാണ് ഐന്. ഹൽഖിൻ്റെ അക്ഷരങ്ങളാണ്, അതുകൊണ്ട് അവിടെ വെളിവാക്കി ഉച്ചരിക്കണം. ലിബഅദിൻ അദു. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അദു അദു വ എന്ന അക്ഷരത്തിന് ശബ്ദുണ്ട്. അദുവ് അങ്ങനെ നിർത്തരുത്. അദു അദു. വലക്കും ഫിൽ അർദി. ഇനി അവിടെ കൂട്ടി ഒതുകയാണെങ്കിലോ ലിബഅദിൻ അദുവും വലക്കും. ഇദ്ഗാം ചെയ്ത് അഥവാ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അദുവും വലക്കും. വലക്കും ഫിൽ അർദി. സാക്കിന മീമിന് ശേഷം ഫ. വലക്കും ഫി. മീമസാക്കിനക്ക് ശേഷം ഫ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ധാരാളം നമ്മളത് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. വലക്കും ഫിൽ അർദി. ഫിൽ അർദി അല്ല ഫിൽ അർദി. ഫിൽ അർദി ദാദ്. മുസ്തഖറു വ മതാഉൻ. മുസ്തഖ മുസ്തഖറു വ മുസ്ത മുസ്തഖറ് ഓതരുത്. മുസ്തഖറല്ല മുസ്ത ത. തഇനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം, കനം കുറപ്പിച്ച് ഉച്ചരിക്കണം. മുസ്തഖറുൻ ഖാഫ്. അതുപോലെ മുസ്തഖറുൻ തൻവീന് ശേഷം വ. മുസ്തഖറു വ ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മുസ്തഖറു വ. وَمَتَاعٌ وَمَتَاعٌ عَيْن തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ وَمَتَاعٌ إِلَى തൻവീന് ശേഷം അലിഫ്. ഇവിടെ തൻവീന് ശേഷം ഹംസ വന്നാൽ ഇസ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. തൻവീനിനെ വെളിവാക്കി ഉച്ചരിക്കണം. وَمَتَاعٌ إِلَى حِين وَمَتَاعٌ إِلَى حِين إِلَى حِين حِين ح തൊണ്ടയുടെ മധ്യഭാഗം. മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലാഹീൻ എന്നല്ല ഓതേണ്ടത്. അടുത്ത ആയത്തിൽ ഫതലഖാ ആദമു. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള അലിഫും മദ് ചെയ്യുമ്പോൾ അങ്ങനെയാവണം.
അല്ല നീട്ടേണ്ടത്. ആദമു അത് പറയുമ്പോൾ ആദമു എന്നതിലെ ആ ഹംസ ഉച്ചരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനെ കനം കുറപ്പിച്ച് ഉച്ചരിക്കണം. ആദമു ഓദമു അല്ല ഫതലഖോ ആദമു അല്ല ഫതലഖോ ആദമു ഇങ്ങനെ ഉച്ചരിക്കണം. മിർ റബ്ബിഹി മിൻ റാ സാക്കിന നൂന് ശേഷം റാ ഇദ്ഗാം ബിലാ ഗുന മിർ റബ്ബി മിർ റബ്ബി എങ്ങനെ ഉച്ചരിക്കണം. മിൻ റബ്ബി അല്ല മിർ റബ്ബി. കലിമാതിൻ ഫതബ തൻവീനു ശേഷം ഫ ഇഖ്ഫാം ബിഗുന അവ്യക്തമാക്കി മണിക്കണം. കലിമാതിൻ ഫ കലിമാതിൻ ഫ ഫതബ അലൈഹി അലൈഹി സൂറത്തുൽ ഖുറൈശിലെ ഒക്കെ പഠിച്ചതുപോലെ ലഇലാ ഫി ഖുറൈശ് അവിടെ ഒരു മദ് ഉണ്ടല്ലോ അതേ മദ്ദാണ് ഇവിടെ നമ്മൾ നിർത്തുമ്പോൾ അലൈഹി ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ നിർത്തുന്ന സമയത്ത് ഇത്രയും നീട്ടി രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണത്. ഇവിടേക്ക് റാ ഉച്ചരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകം ശബ്ദ് വരുന്ന സമയത്ത് അതുപോലെ കൂട്ടി ഒതുന്ന സമയത്തൊക്കെ അവിടെ തെക്രീർ എന്ന സിഫത്ത് കൂടുതൽ റ എന്ന ശബ്ദം ഉണ്ടാവരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ അള്ളാ. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 36-37 ആയത്തുകളാണ് കേട്ട് മനസ്സിലാക്കിയത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 36-37 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയമനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളായ കുഞ്ഞുകാരികളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ കിഡ്സ് ടൈമിൽ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യുന്നത് ഖാരി ത്വഹ അൽ ജുനൈദ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം പീസ് ഖുർആൻ റേഡിയോയിൽ സൂറത്തുൽ ഫജറിന്റെ പാരായണം നിർവഹിച്ചത് ഖാരി ത്വഹ അൽ ജുനൈദ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസിന്റെ പാരായണമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.

0: ഖത്തുമുൽ ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസിന്റെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സൂഫി. പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമാ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈകൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്, അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2 തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുന്നു.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ ഹബീബിക വ റസൂലിക മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വ അലാ മൻ ഇത്തബഅഹും ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തുൽ മുജാദലയാണ് നോക്കാം. സൂറത്തുൽ മുജാദല 1, 2, 3 3.5 പേജുകൾ, 22 ആയത്തുള്ളൂ എങ്കിലും കുറച്ച് നീളമുണ്ട്. നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. سميع بصير أعوذ بالله سميع ب
6: إدغام
5: إقلاب هذا هذا تنوين الشيشة باء നൂൻസാക്കിനൊക്കോ തെൻവീനോ ശേഷം ബാ വന്നാൽ ആ നൂനിനെ മീമാക്കി മാറ്റണം. സമീഉൻ എന്നുള്ളത് സമീഉം എന്നുള്ള ഗുന്നത്തോടുകൂടി. അപ്പോൾ അല്ലദീന യുളാഹിറൂന മിൻകും മിൻകും ഇഖ്ഫാ ശേഷം കാഫ്. പിന്നെ പിന്നെ മിൻകും രണ്ട് മിൻകും എന്നതിലെ മീം മിന്നിലെ മീം രണ്ട് മീം ഒന്നിച്ച് വന്നു. അപ്പോൾ നോക്ക് മിൻകും ഒരു മീം മിൻ എന്നതിലെ മറ്റൊരു മീൻ രണ്ട് മീം അടുപ്പിച്ച് വന്നു. അപ്പോൾ മിൻകും മി അല്ലോ മണിക്കണം മിൻകും മിൻ പിന്നെ മദ്ദുണ്ട് അല്ലേ. മിന്നി ആ രണ്ട് നൂൻ അവിടെ രണ്ട് നൂന് ഒന്നിച്ചു വന്നു. അപ്പോൾ അവിടെയും മണിക്കണം, അതിൻ്റെ മുമ്പ് മീമിനും മണിക്കണം, എല്ലാം ഉന്നത്ത് വേണം, പിന്നെ മദ്ദും. അപ്പോൾ മിൻകും മിന്നിസാഇഹിം
6: مِنْكُمْ مِنْ نِسَائِهِمْ
5: വീണ്ടും അതാ നിസാഇഹിമ്മ അവ മണിക്കണം. പിന്നെ ഹുന്ന അതും മൊത്തത്തിൽ നല്ല ധാരാളം ഉണ്ട് മണിക്കാൻ, ഉന്നത്തിഷ്ടം പോലെ വേണം. പിന്നെ ഇൻ ഉമ്മഹാത്തുഹും ഇളഹാർ നുനിസാക്കിനു ശേഷം ഹംസേൺ ഹംസേൺ അപ്പോൾ ഇളഹാർ ഇൻ ഉമ്മഹാത്തുഹും ലാത്തി ഇൻഹാത്തും ഇല്ലല്ലായി അല്ലേ. നോട്ടെ ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലായി അതെ ഇല്ലല്ലായി വലദിനഹും വലദിനഹും. പിന്നെ വ ഇന്നഹും ലയഖൂലൂന മുൻകറൻ വീണ്ടും അത് തന്നെ ഇഖ്ഫാ. പിന്നെ മുൻകറമ്മി ഇത് കാമ്പികുന്ന തെന്നിന് ശേഷം മീമാണല്ലോ മിനൽ ഖൗലി വസൂറ ഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ അഫുവ്വുൻ ഗഫൂർ. അവിടെ എന്താ തൻവീൻ ശേഷം ഗാ അപ്പോൾ ഇലഹാർ ഇലഹാർ ഇലഹാർ എടാ അഫുവ്വുൻ ഗഫൂർ. പിന്നെ മുസാഫ് നോക്ക് അഫുവ്വുൻ ഗഫൂർ. പിന്നെ വല്ലദീന യുളാഹിറൂന മിൻ നിസാ അവിടെ മിൻ നിസ നേരത്തെ പോലെ തന്നെ രണ്ട് നൂന ഒന്നിച്ചു വന്നു. പിന്നെ

0: ഇത് കുറച്ചുകൂടി നീട്ടണം അവിടെ കേട്ടോ. അയ്യ ഇത് കാമ്പി കുന്ന, പിന്നെ സ എന്നുള്ളത് മദ്ദലാജിമാണ്. പിന്നെ ദാലിക്കും തു അലൂന ബിഹി അല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അപ്പോൾ നോക്കാം. أعوذ
1: بالله من الشيطان الرجيم بسم الله الرحمن الرحيم
0: قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله
1: قد سمع

0: آتيهم
1: إن أمهاتهم إلا اللائي ولدنهم

0: തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ. സൂറത്തുൽ ഹഷർ മുതൽ സൂറത്തുൽ ഹാക്ക വരെ പാരായണം നിർവഹിക്കുന്നത് സഅദ് അൽ ഗാംദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വ